0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: യോഗയും സന്തുലിതമായ ജീവിതവും.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജന അർജുൻ. ജനങ്ങൾ നേരിടുന്ന മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരമായും രോഗപ്രതിരോധ ശേഷി നേടി ആരോഗ്യത്തോടെ ഇരിക്കാനും നിത്യവും യോഗ അഭ്യസിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് യോഗ എന്നും യോഗയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്നും നമുക്ക് നോക്കാം. 5000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭാരതത്തിൽ നിന്നാണ് യോഗയുടെ ഉത്ഭവം. യൂണിയൻ എന്ന അർത്ഥം വരുന്ന യുജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് പറയുന്നത്. അതായത് ചിത്തവൃത്തിയെ നിരോധിക്കുന്നതാണ് യോഗ. ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ്, മനസ്സിൻ്റെ വികാരങ്ങൾ. മനസ്സിനെ, വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമായാൽ എല്ലാം പൂർത്തിയായി എന്നാണ് യോഗയുടെ മതം. യൂണിയൻ ബിറ്റ്വീൻ വൺ സോൾ വിത്ത് ദ ഗോഡ് എന്നാണ് യോഗയെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മളുടെ ശരീരവും മനസ്സും അതുപോലെ തന്നെ ദൈവവുമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനായിട്ട് ആത്മാവുമായിട്ടുള്ള ആ ഒരു ബന്ധം, അതിനെയാണ് യോഗയിലൂടെ സാധ്യമാകുന്നത്. പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത്. പതഞ്ജലി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ യോഗസൂത്രയിൽ അഷ്ടാംഗയോഗത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ യോഗയുടെ 8 അംഗങ്ങൾ. ഇവ 8 കൃത്യമായി അഭ്യസിക്കുന്ന ആളെയാണ് യഥാർത്ഥ യോഗി എന്ന്

0: വിളിക്കപ്പെടുന്നത്.
1: അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി എന്നിവയാണ്. ഇതിൽ യമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയായിരിക്കണം എന്നതിനെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. നിയമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഇന്നർ ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്നു. ആസന, ആസന എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന യോഗ എന്ന് പറയുന്ന ഫിസിക്കൽ പോസ്റ്റേഴ്സ്, പല രീതിയിലുള്ള ഫിസിക്കൽ പോസ്റ്റേഴ്സ്, അതിനെയാണ് ആസന എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. പ്രാണായാമം, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബ്രത്ത് കൺട്രോൾ, ഒരാളുടെ ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്നതിനെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളതാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രത്യാഹാരം, ഡിസിപ്ലിൻ ഓഫ് സെൻസസ് എന്നാണ് പറയുന്നത്. നമ്മളുടെ സെൻസ് ഓർഗൻസിൻ്റെ ഒക്കെ ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്നതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ധാരണ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കോൺസെൻട്രേഷനെ അത് പ്രതിപാദിക്കുന്നു. ധ്യാനം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണ്. അപ്പോൾ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം, മെഡിറ്റേഷന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രതിപാദിക്കുന്നതാണ് ധ്യാനത്തിലൂടെ. സമാധി എന്ന് പറഞ്ഞാൽ സെൽഫ് റിയലൈസേഷൻ, അൾട്ടിമേറ്റ് സ്റ്റേജ് ആണ്. ഒരു യോഗ ചെയ്യുന്ന ഒരു വ്യക്തി അവസാനം എത്തിച്ചേരുന്ന ആ ഒരു ലെവലിനെയാണ് സമാധി എന്ന് പറയുന്നത്, സെൽഫ് റിയലൈസേഷൻ. പണ്ടത്തെ മഹർഷിമാരൊക്കെ യോഗ ചെയ്തു കഴിഞ്ഞാൽ, യോഗിയായി കഴിഞ്ഞാൽ അവർ അവസാനം എത്തിച്ചേരുന്നത് സമാധി എന്ന് പറയുന്ന, സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. പതഞ്ജലി യോഗം, ഹഠയോഗം, അയ്യങ്കാർ യോഗം എന്നൊക്കെ പറയുന്ന പലതരം വിഭാഗങ്ങൾ തന്നെ യോഗയ്ക്കുണ്ട്. അതിൽ അയ്യങ്കാർ യോഗ എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഓഫ് യോഗയുണ്ട്. BKS അയ്യങ്കാർ ആണ് അതിൻ്റെ ഒറിജിനേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം പറയാറുണ്ട്, വെൻ ഐ പ്രാക്ടീസ് ഐ ആം എ ഫിലോസഫർ, വെൻ ഐ ടീച്ച് ഐ ആം എ സയൻറ്റിസ്റ്റ്, വെൻ ഐ ഡെമോൺസ്ട്രേറ്റ് ഐ ആം എൻ ആർട്ടിസ്റ്റ് എന്നാണ്. അതായത് ഒരു വ്യക്തി യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അയാൾ ഒരു ഫിലോസഫറെ പോലെ ആയിരിക്കും, യോഗ പഠിപ്പിക്കുമ്പോൾ അയാളൊരു സയൻറ്റിസ്റ്റായി മാറുന്നു, യോഗ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അയാളൊരു ആർട്ടിസ്റ്റായി മാറുന്നു എന്നാണ്. അതുപോലെ തന്നെ യോഗ കിൽസ് രോഗ എന്നാണ് പറയാറുള്ളത്. അതായത് രോഗങ്ങളെ നശിപ്പിക്കാനായിട്ട് യോഗയ്ക്ക് വളരെയധികം ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, യോഗ അഭ്യസിക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വികാരങ്ങളുടെയും സുസ്ഥിതി കൈവരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. യോഗ ഒരു വ്യക്തിയുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധമാക്കുന്നു. അതുപോലെ തന്നെ ഒരാളുടെ സെൽഫ് കൺട്രോളും ഡിസിപ്ലിനും കോൺഫിഡൻസും എല്ലാം കൂട്ടിക്കൊണ്ടുവരുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നല്ല ഒരു ആരോഗ്യത്തിന് യോഗ നിത്യവും ശീലിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു വ്യക്തിക്ക് അയാളുടെ ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിക്കാനായിട്ട് യോഗയിലൂടെ സാധ്യമാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്താനും യോഗയിലൂടെ സാധ്യമാകുന്നു. യോഗയിലൂടെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധ്യമാണ്. അതുപോലെ തന്നെ നല്ല ഒരു ആരോഗ്യപരമായ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മളെ നയിക്കുന്നത് യോഗയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത്തും സ്റ്റാമിനയും വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് യോഗയിലൂടെ സാധിക്കും. നല്ല രീതിയിലുള്ള രക്തചംക്രമണത്തിന് യോഗയിലൂടെ സാധ്യമാണ്. ഇന്ന് എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണല്ലോ സ്ട്രെസ്സും ടെൻഷനും എന്നൊക്കെ പറയുന്നത്. യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറച്ചുകൊണ്ടുവരാനും അമിതമായ ഭാരവും അതുപോലെ തന്നെ ശരീരത്തിലെ കൊഴുപ്പും ഒക്കെ കുറച്ചു കൊണ്ടുവരാനും യോഗയിലൂടെ സാധ്യമാണ്. നമ്മുടെ കൊളസ്ട്രോൾ ലെവല്, അമിതമായി കൂടി നിൽക്കുന്ന പൾസ് റേറ്റ്, അതുപോലെ അമിതമായി റെസ്പിറേറ്ററി റേറ്റ് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് ഒക്കെ യോഗയിലൂടെ നമുക്ക് സാധ്യമാണ്. വളരെ പ്രധാനപ്പെട്ട് എടുത്തു പറയേണ്ട അസുഖങ്ങളായിട്ടുള്ള ഡയബറ്റീസ് മെലിറ്റസ്, BP, ക്യാൻസർ, ആസ്മ, കിഡ്നി ആൻഡ് ലങ് ഡിസീസസ്, ബാക്ക് പെയിൻ, ഇൻഫെർട്ടിലിറ്റി എന്നിവേണ്ട ഒരുവിധം എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കാനായിട്ട് യോഗയിലൂടെ നമുക്ക് സാധ്യമാണ്. ഇനി യോഗ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും ഒരു വ്യക്തി യോഗ ചെയ്യുമ്പോൾ വളരെ ട്രെയിൻഡായിട്ടുള്ള ഒരു വ്യക്തിയുടെ സൂപ്പർവിഷനിലൂടെ മാത്രമാണ് യോഗ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. എപ്പോഴും രാവിലെ വെറും വയറ്റിൽ, എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം നമ്മൾ യോഗ ചെയ്യാനായിട്ട്. അത് ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും കൂടുതലായിട്ട് നല്ലതുള്ളത്. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് രാവിലെ വെറും വയറ്റിൽ തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം 3-4 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം യോഗ അഭ്യസിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. യോഗ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ബ്ലാഡറും ബവലും ഒക്കെ നമ്മൾ എംപ്റ്റി ചെയ്തിരിക്കണം. അതായത് നമ്മുടെ ശോധന, മലമൂത്ര വിസർജനങ്ങളൊക്കെ നമ്മൾ നടത്തിയതിന് ശേഷം വേണം നമ്മൾ യോഗ ചെയ്യാനായിട്ട്. അതുപോലെ 15 മിനിറ്റ് ശേഷം മാത്രമേ

നമുക്ക് കുളിക്കാനും മറ്റുമൊക്കെ പാടുള്ളൂ. യോഗ ചെയ്ത് 15 മിനിറ്റിന് ശേഷം മാത്രമേ നമുക്ക് കുളിക്കാനായിട്ട് പാടുള്ളൂ. വെളുപ്പിന് നേരത്തെ ആണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് യോഗ ചെയ്യാനായിട്ട്. ഇനി അപ്പോൾ സാധിക്കാത്തവർക്ക് ലേറ്റ് ഈവനിങ്ങിൽ, നമ്മളുടെ സായം സന്ധ്യ എന്ന് പറയുന്ന ആ ഒരു സമയത്തും യോഗ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. യോഗ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും വൃത്തിയുള്ളതും നല്ല പോലെ വായുസഞ്ചാരമുള്ളതുമായിട്ടുള്ള ഒരു സ്ഥലവും നല്ല ലെവൽഡ് ആയിട്ടുള്ള ഒരു നിലവുമായിരിക്കണം നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് വേണ്ടതായിട്ടുള്ളത്. എപ്പോഴും മൂക്കിലൂടെ തന്നെ ശ്വാസം എടുത്തു വിടുവാനായിട്ട് ആദ്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് യോഗ ചെയ്യുന്ന സമയത്ത്. ഇനി യോഗ ചെയ്ത് കഴിഞ്ഞ് മറ്റ് ഫിസിക്കൽ എക്സസൈസ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യോഗ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ആർക്കൊക്കെ യോഗ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. ആൽക്കഹോളിൻ്റെയും ഡ്രഗിൻ്റെയും ഒക്കെ ഇൻഫ്ലുവൻസിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും യോഗ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ വായിലൂടെ ശ്വാസം എടുത്തുകൊണ്ട് ബുദ്ധിമുട്ടി നമ്മൾ യോഗ ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ യോഗ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും മറ്റ് രോഗങ്ങളുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടെ വേണം യോഗ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് യോഗ ചെയ്യാനായിട്ട് പാടുള്ളതല്ല എന്നാണ് യോഗയുടെ മതം.

യോഗ ചെയ്യുന്ന സമയത്ത് ജെർക്കി മൊമെന്റ്സുകളോ വൈബ്രേഷൻസോ ഒന്നും ശരീരത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ യോഗ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് പകുതിക്ക് വെച്ച് നിർത്തി പോവാനായിട്ട് പാടില്ല. യോഗ ഒരു വ്യക്തി അഭ്യസിച്ചു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ നമ്മുടെ ദിനചര്യയിൽ അത് ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചു കാലം യോഗ ചെയ്ത് അത് വിട്ടു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. മാത്രമല്ല അതിൻ്റെ നല്ല ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ഒരിക്കലും ഒരു വ്യക്തി യോഗ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ഒരു ദിനചര്യയായിട്ട് നമ്മൾ ദിവസവും പല്ല് തേക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ യോഗയും നമ്മുടെ ഒരു നിത്യകർമ്മമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് പ്രാണായാമം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം എന്താണ് പ്രാണായാമം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഷ്ടാംഗ യോഗയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അതായത് യോഗയുടെ 8 അംഗങ്ങളിൽ ഒന്നാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണായാമം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് അയാളുടെ ശ്വാസോച്ഛ്വാസത്തിനെ നിയന്ത്രിക്കാനായിട്ട് സാധ്യമാകുന്നു. പ്രാണായാമത്തിലൂടെ ഒരു വ്യക്തിക്ക് അയാളുടെ വൈറ്റൽ എനർജി എങ്ങനെ കൂടുതലായിട്ട് സമ്പാദിക്കാം എന്നാണ് പഠിപ്പിക്കുന്നത്. സാധാരണ ഒരു വ്യക്തിയുടെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ രീതിയിൽ അല്ലെങ്കിൽ ഷാലോ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ലെവൽ കൂട്ടി നമുക്ക് കൂടുതലായിട്ടുള്ള ഓക്സിജൻ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പ്രാണായാമത്തിലൂടെ സാധ്യമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ചെറിയ സെല്ലുകളെ പോലും വളരെ നല്ല രീതിയിൽ ജീവൻ തുടിപ്പിക്കുന്നതായിട്ട് മാറ്റാനായിട്ട് പ്രാണായാമത്തിലൂടെ സാധിക്കും. മനസ്സിനെ നല്ല രീതിയിൽ മറ്റു രീതിയിൽ താളം തെറ്റി പോകാതെ വളരെ നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് പ്രാണായാമത്തിലൂടെ ഒരു വ്യക്തിക്ക് സാധ്യമാകുന്നു. അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഒരു വ്യക്തിക്ക് ഒരു 5-10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ മെഡിറ്റേഷനിലൂടെയും ഒരാൾക്ക് അയാളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിക്കാനും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ കൂട്ടിക്കൊണ്ടുവരാനും ഒക്കെ സാധിക്കും. മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുകയും അല്ലെങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്നൊന്നും ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. വളരെ ലളിതമായ രീതിയിൽ ഏത് വ്യക്തിക്കും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഒന്ന്, നമ്മളെന്നും കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ അതിനുവേണ്ടി കണ്ടുപിടിക്കുക. നമ്മളുടെ വീടിൻ്റെ ഏത് മുറിയിലാണോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ദിവസവും അവിടെ തന്നെ ചെയ്യാനായിട്ടും, ഏത് ഇരിപ്പിടമാണോ സെലക്ട് ചെയ്യുന്നത് ദിവസവും അതേ ഇരിപ്പിടം തന്നെ ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ മറ്റ് ശബ്ദങ്ങളുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാനും ശ്രദ്ധ പൂർണ്ണമായിട്ടും നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ കേന്ദ്രീകരിക്കാനായിട്ടും ഒരു വ്യക്തി ശ്രദ്ധിക്കണം. മറ്റ് ശരീര ചലനങ്ങളൊന്നും ഇല്ലാതെ ഒരു ഇരിപ്പിടത്തിൽ നിവർന്നിരുന്ന്, കണ്ണുകളടച്ച് നിവർന്നിരുന്ന് ശ്വാസോച്ഛ്വാസം മാത്രം 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് ഒരു മെഡിറ്റേഷൻ.

ഈശ്വരന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതിലൂടെ നമുക്ക് നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിച്ചെടുക്കാനും ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിക്കാനും ഒക്കെ വളരെയധികം സഹായകമാണ്. ഈ ഒരു ചെറിയ മെത്തേഡിലൂടെ എല്ലാവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിത്യവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പ്രാർത്ഥന പോലും പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലും ഒരു മെഡിറ്റേഷനായിട്ടാണ് യോഗയിൽ അഭിപ്രായപ്പെടുന്നത്.

യോഗ ആസനങ്ങളൊക്കെ അഭ്യസിക്കുന്ന ഒരാള് അത് ഏത് ഓർഡറിലാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു കാര്യം കൂടെ നമുക്കിവിടെ ചെറുതായിട്ട് പറയാം. അതായത് ഒരു വ്യക്തി യോഗ ചെയ്യുന്നതിന് മുൻപ് യോഗാസനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ നമ്മുടെ ശരീരം വാമപ്പ് ചെയ്യണം. അപ്പോൾ വാമപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിനെ നമുക്ക് ലഘു വ്യായാമങ്ങൾ അല്ലെങ്കിൽ ലഘു ആസനാസ എന്നൊക്കെ യോഗയിൽ വിളിക്കും. അപ്പോൾ വാമപ്പ് എക്സസൈസുകൾ ചെയ്യുക, അതിനുശേഷം ചെറിയ തോതിലുള്ള സ്ട്രെച്ചിങ്ങുകൾ ചെയ്യുക, പിന്നീട് എഴുന്നേറ്റ് നിന്നിട്ട് സ്റ്റാൻഡിങ് അപ്പ് ആയിട്ടുള്ള യോഗാസനങ്ങളാണ് പിന്നീട് ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന യോഗകളൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നീട് മലർന്ന് കിടന്നിട്ടുള്ള സുപ്പൈൻ പോസ്ചറിലുള്ള യോഗാസനങ്ങൾ അഭ്യസിക്കുക. അതിനുശേഷം കമിഴ്ന്ന് കിടന്ന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് സാധിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള യോഗാസനങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ളൊക്കെ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ഇൻവേർട്ടഡ് യോഗാസ് അങ്ങനെയുള്ള ഇപ്പോൾ ശീർഷാസനം പോലെയുള്ള അങ്ങനെയുള്ള വ്യായാമങ്ങൾ അതിനുശേഷം അഭ്യസിക്കാവുന്നതാണ്. പിന്നീട് അഡ്വാൻസ്ഡ് യോഗാസൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ആസനാസൊക്കെ ഈ ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റിലാക്സ് ചെയ്യുക. പിന്നെ കഴിയാവുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 റൗണ്ട് സൂര്യ നമസ്കാരം ചെയ്യുന്നത് തൊട്ട് ഒരു 21 റൗണ്ടൊക്കെ ചെയ്യുന്നത് വളരെ ആരോഗ്യപ്രദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ ഹോൾ ബോഡിക്ക് അത് വളരെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ സൂര്യ നമസ്കാരങ്ങൾ ഈ ഒരു സമയത്ത് ആവശ്യമുള്ളവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാം.

ഓരോ ആസനാസ് കഴിഞ്ഞിട്ടും ഒരു ചെറിയ റിലാക്സേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നിന്നുകൊണ്ടുള്ള യോഗയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിങ് റിലാക്സേഷൻ ഒരു ചെറിയ ഒരു 2-3 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇരുന്നിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സിറ്റിംഗ് റിലാക്സേഷൻ ഒരു 3 മിനിറ്റൊക്കെ ചെയ്യുക. അതുപോലെ കിടന്നിട്ടുള്ള യോഗാസനാസ് കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ശവാസനം പ്രാക്ടീസ് ചെയ്യുക, അതായത് കിടന്നുകൊണ്ടുള്ള റിലാക്സേഷൻ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ബ്രീത്തിങ് എല്ലാം നല്ല സാധാരണ നിലയിൽ എത്തിയതിനു ശേഷം മാത്രമാണ് നമുക്ക് പ്രാണായാമങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതായിട്ട് പറയുന്നത്. പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക, അതൊരു 10 മിനിറ്റെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ വളരെ നല്ലതാണ്. പ്രാണായാമത്തിന് ശേഷം നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു മെഡിറ്റേഷനോട് കൂടെ നമ്മുടെ ആ ഒരു യോഗ സെക്ഷൻ അല്ലെങ്കിൽ യോഗാസനാസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു രീതി എല്ലാ ദിവസവും ദിനചര്യയിൽ ആഡ് ചെയ്യുമ്പോൾ മെഡിറ്റേഷനോട് കൂടെ നമുക്ക് ആ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിത്യമായിട്ട് ഒരു വ്യക്തി യോഗ അഭ്യസിക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു വരേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ യോഗ ചെയ്തു തുടങ്ങാനുള്ള പ്രായം എന്ന് പറയുന്നത് 5 വയസ്സിന് മുകളിലുള്ള ഏത് കുട്ടികൾക്കും യോഗ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിന് പ്രായം ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ യോഗ പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അവർക്ക് അങ്ങനെ അടങ്ങിയിരുന്ന് ചെയ്യാനുള്ള ഒരു കഴിവ് വളരെ കുറവായിരിക്കും. മറ്റൊന്നെന്ന് പറയുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ പൊതുവേ അവർ ആക്റ്റീവായിരിക്കും. നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ച് വീണ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ അവർ കൈകാലുകളിട്ട് കളിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ കമിഴ്ന്നു കിടക്കലും ഒരുവിധം എല്ലാ കുട്ടികളുടെ പല പോസ്റ്റേഴ്സുമാണ് നമ്മുടെ യോഗയിൽ യോഗാസനങ്ങളായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തു വരുന്നത്. അപ്പോൾ ഓൾറെഡി അതെല്ലാം ചെയ്യുന്ന കുട്ടികൾക്ക്, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും, അത്രയും ആക്റ്റീവായ കുട്ടികൾക്കൊന്നും യോഗ സെപ്പറേറ്റ് ആയിട്ട് അഭ്യസിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ 5 വയസ്സിന് മുകളിലുള്ള ഏത് കുട്ടികൾക്കും യോഗാസനാസ് പഠിച്ചു തുടങ്ങാവുന്നതാണ്. നിത്യജീവിതത്തിൽ അതെന്നും പ്രാക്ടീസ് ചെയ്യാവുന്നതുമാണ്.

ഞാനിവിടെ പറയാം, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നവർ, അത് അറിയുന്നവർക്ക് അത് വീട്ടിലൊക്കെ നിത്യവും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിലൊന്നാണ് താടാസനം എന്ന് പറയുന്നത്, പിന്നെ പാദഹസ്താസനം, ത്രികോണാസനം, സർവാംഗാസനം, മത്സ്യാസനം, പശ്ചിമോത്താസനം, പിന്നെ പ്രാണായാമങ്ങളിൽ ഉജ്ജായി പ്രാണായാമം, ഇങ്ങനെയുള്ളതൊക്കെ ടീനേജേഴ്സിന് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു യോഗാസനങ്ങളാണ്. ഇനി സ്ത്രീകളുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മെൻസ്ട്രൽ ക്രാംസ് ഒക്കെ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരുപാട് പോസ്ചേഴ്സ് ഉണ്ട്. ടൈഗർ സ്ട്രെച്ച് എന്ന് പറയും, അതായത് വ്യാഘ്രാസനം, പിന്നെ ഹാഫ് വീൽ പോസ്, കന്ദരാസനം അല്ലെങ്കിൽ അർദ്ധചക്രാസനം എന്നൊക്കെ പറയുന്നത്, ഭുജംഗാസനം, ധനുരാസനം, ശലഭാസനം, പാദ ഉത്താനാസനം, അനുലോമ വിലോമ പ്രാണായാമങ്ങൾ, ഇതൊക്കെ നിത്യവും ചെയ്തു കഴിഞ്ഞാൽ മെൻസ്ട്രൽ ക്രാംസ് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. സാധാരണ ചികിത്സയോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള യോഗാസനങ്ങൾ അഭ്യസിക്കുന്നത് മെൻസ്ട്രൽ ക്രാംസ് ഒക്കെ കുറയാനായിട്ട് സ്ത്രീകളെ വളരെയധികം സഹായിക്കാറുണ്ട്. അതുപോലെ മെനോപോസിന് ശേഷം സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടും ജോയിന്റ് പെയിനും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള യോഗാസനാസം എന്ന് പറയുന്നത് കന്ദരാസനം, പാദഹസ്താസനം, പർവ്വതാസനം, അതുപോലെ തന്നെ ഹാലാസനം, ഊഷ്ട്രാസനം, അതുപോലെ ശശകാസനം, പശ്ചിമോത്താസനം എന്നതൊക്കെയാണ്. അപ്പോൾ ഈ മെനോപോസിലൊക്കെ എത്തിയതിന് ശേഷം സ്ത്രീകൾ ഇങ്ങനെയുള്ള യോഗാസനാസൊക്കെ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഹോർമോണൽ റിലേറ്റഡ് ആയിട്ട് ശരീരത്തിലുണ്ടാവുന്ന അവസ്ഥകൾക്കും പിന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് വളരെയധികം സഹായകമായിരിക്കും.

അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും കുട്ടികൾ ഉണ്ടാവാത്ത പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പെൽവിസിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് അവിടുത്തെ മസിലിൻ്റെ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്തിട്ട് അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ നല്ലപോലെ കൂടി കിട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പോസ്ചേഴ്സ് ഉണ്ട് ഇൻഫെർട്ടിലിറ്റിക്ക് സഹായിക്കുന്നത്. അപ്പോൾ ആ ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള യോഗാസനസൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആവാറുണ്ട്, നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന ചില യോഗ പോസസ് എന്ന് പറയുന്നത് ഒന്ന് ഭദ്രാസനം, പിന്നെ കന്ദാരാസനം, അർദ്ധഹാലാസനം, പത്മാസനം, അതുപോലെ ഭുജംഗാസനം എന്നതൊക്കെയാണ്. അപ്പോൾ ഇത്തരം യോഗ പോസസ്സൊക്കെ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയിൽ നിന്ന് മാറി അവരുടെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്ത് ഒരുപാട് ഹെൽപ്ഫുള്ളായി കണ്ടുവരാറുണ്ട്. ചികിത്സയിലൊക്കെ ധാരാളമായിട്ട് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഒന്നാണ് യോഗ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. ഹോർമോണൽ ചേഞ്ചിനൊക്കെ വളരെയധികം സഹായിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് സ്ത്രീകളിലൊക്കെ പ്രത്യേകിച്ച് PCOD, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ യോഗ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് കണ്ടുവരാറുണ്ട്.

സ്ട്രെസ് റിലീവിംഗ് ആയിട്ടുള്ള ചില യോഗാസനാസ്. ഈ യോഗാസനാസിനോടൊപ്പം തന്നെ പ്രാണായാമവും മെഡിറ്റേഷനും ആണ് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക്. അപ്പൊ അതില് യോഗാസനാസിൽ എടുത്ത് പറയാവുന്നതെന്ന് പറയുന്നത് ഒന്ന് ഗരുഡാസനം, പിന്നെ ശീർഷാസനം, ബാലാസനം, ശവാസനം, അർദ്ധചന്ദ്രാസനം, സർവാംഗാസനം, വൃക്ഷാസനം, വിപരീതകരണി, അർദ്ധഹാലാസനം, പാദഹസ്താസനം, മത്സ്യാസനം, താടാസനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സൂര്യ നമസ്കാരം, സേതുബന്ധാസനം, ശശകാസനം, മാർജാരാസനം, ജാനു ശീർഷാസനം എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇത്തരം പോസ്റ്റേഴ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി അതുവഴി നമുക്ക് സ്ട്രെസ് റിലീഫ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പോസ്റ്റേഴ്സൊക്കെ നിത്യവും ചെയ്തു കഴിഞ്ഞാൽ സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. അതോടൊപ്പം തന്നെ പ്രാണായാമവും പിന്നെ മെഡിറ്റേഷനും ഒക്കെ ചെയ്യാനായിട്ടും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക.

ഇനി ഇതൊക്കെ കൂടാതെ ഇതുപോലെ തന്നെ ഓരോ അസുഖങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് പ്രമേഹ രോഗം എന്ന് പറയുന്നത്. പ്രമേഹ രോഗമുള്ള ആളുകൾക്ക് യോഗമുദ്രാസനവും സിദ്ധാസനവും ഹാലാസനവും ഉത്താന പാദാസനവും ശീർഷാസനവും അർദ്ധ മത്സ്യേന്ദ്രാസനവും ഒക്കെ നിത്യം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഇൻസുലിൻ്റെ

അളവ് കൂടി ഷുഗറിന്റെ ലെവൽ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായകമാണ്. അതുപോലെ തന്നെയാണ് ഹൈ ബി പി എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് പ്രഷർ ഇതുപോലെ തന്നെ ഒരു ജീവിതശൈലി രോഗമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥയിലും ഉത്താനാസനം, പശ്ചിമോത്താസനം, മയൂരാസനം, ശവാസനം, സേതുബന്ധാസനം തുടങ്ങിയ പോസ്ചേഴ്സിലൂടെ അവർക്ക് ആ ബ്ലഡ് പ്രഷറിൻ്റെ ആ ഒരു തോത് കുറച്ച് റിലാക്സേഷനിലേക്ക് എത്താനായിട്ട് വളരെയധികം സഹായിക്കാറുണ്ട്.

മറ്റൊരു ജീവിതശൈലി രോഗം എന്ന് പറയുന്നതും അലർജി കൊണ്ടും അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ കൊറോണയുടെ അവസ്ഥയിലും ഒക്കെ ആസ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വളരെയധികം സഹായിക്കുന്ന യോഗാസനാസ് ഉണ്ട്. അതിൽ ചിലതാണ് ഉത്താനാസനം, പത്മാസനം, മത്സ്യാസനം, ഊഷ്ട്രാസനം, ഭുജംഗാസനം, മകരാസനം, സേതുബന്ധാസനം എന്നിവയൊക്കെ. പിന്നെ അർദ്ധ മത്സ്യേന്ദ്രാസനം ഇങ്ങനെ ഒരു അവസ്ഥയിൽ, ആസ്മയുടെ അവസ്ഥയിലൊക്കെ വളരെയധികം സഹായകമായിട്ട് കണ്ടുവരാറുണ്ട്. ശുണ്ഡാലാസനം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പോസ്ചറുണ്ട്. ആനയുടെ തുമ്പിക്കൈ പോലെ ചെയ്യുന്ന ഒരു പോസ്ചറാണ് അത്, ശുണ്ഡാലാസനം എന്ന് പറയുന്നത്. അത്തരം ആസനാസൊക്കെ ചെയ്യുന്നത് ഈ ബ്രീത്തിങ് കപ്പാസിറ്റിയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് ആസ്മയിലൊക്കെ. ആസ്മയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള യോഗ ട്രെയിനറുടെ സഹായത്തോടു കൂടിയും ഡോക്ടറുടെ സഹായത്തോടു കൂടിയൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രാണായാമവും മെഡിറ്റേഷനും യോഗാസനാസൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആസ്മ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നൊക്കെ വളരെയധികം നമുക്ക് രോഗവിമുക്തി നേടാനായിട്ട് സാധിക്കും.

അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും യോഗയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ദിവസവും ഒരു അരമണിക്കൂർ നേരമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെയുള്ള യോഗാസനങ്ങളും പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു വ്യായാമം ചെയ്യുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലൂടെ നമുക്ക് നമ്മുടെ ഓക്സിജൻ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടുവരാനും നല്ല ഒരു രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കാനും നല്ല ഒരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. റേഡിയോ കൊച്ചി 90 FM-ൽ എന്നെ ഇത്രയും നേരം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറയുന്നു. നമസ്കാരം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ആരോഹി

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരളി വരിശകൾ, ജണ്ട വരിശകൾ, മധ്യസ്ഥയ വരിശകൾ, താരസ്ഥയ വരിശകൾ, കീഴ്സ്ഥയ വരിശകൾ, വക്രജണ്ഡ വരിശകൾ എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ധാട്ടുവരിശകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ധാട്ടുവരിശയിലെ ഒന്നും രണ്ടും കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ധാട്ടുവരിശകൾ 3 ആണ് എടുക്കുന്നത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്ന് ഇവിടെ പഠിക്കാൻ എത്തിയിരിക്കുന്നത് മാവേലിക്കര നിവാസിനിയായ ഏഞ്ചൽ, കങ്ങരപ്പടിയിലുള്ള അന്നാമറിൻ, കലൂരുള്ള ഐശ്വര്യ, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി എന്നിവരാണ്. കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും

ഇപ്പോൾ പാടിയത് ഒന്നാം കാലം. ഇനി ഇതിൻ്റെ ഇരട്ടി സ്പീഡിൽ സെക്കൻഡ് സ്പീഡ് പാടുന്ന വിധം ഒരു അടിയിൽ രണ്ട് സ്വരങ്ങൾ വരും. സ മ ഗ മ രി ഗ സ രി, ഇത്തരത്തിലാണ് രണ്ടാം കാലം പാടുന്നത്. നമുക്ക് ചേർന്ന് പാടാം.

ദിവസേന എന്നോണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള വരിസകൾ നമുക്ക് പാടാൻ സാധിക്കുകയുള്ളൂ. ഇത് കേൾക്കുന്ന എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാ വാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം. ഓ ഹെൻറി എഴുതിയ ദ ലാസ്റ്റ് ലീഫ് എന്ന കഥയാണ് മൺസൂൺ ടെയിൽസിൽ ഇന്ന് കഥാവതരണം. നബ എൻ നൗറ.
1: Sue and John C, two young artists, shared a small flat. The flat was on the third story of an old house. John C fell very seriously ill in November. She had pneumonia. She would lie in her bed without moving, just gazing out of the window. Sue, her friend, became very worried. She sent for the doctor. Although he came every day, there was no change in John C's condition. One day, the doctor took Sue aside and asked her, "Is anything worrying John C?" "No," replied Sue. "But why do you ask?" The doctor said,

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ,

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മൾ നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമാ കൊട്ടക.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക നിർവഹണം നന്ദിനി എൻ മേനോൻ.
1: പൈതൃകം.

വന്നതും പഠിച്ചറിഞ്ഞതും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ തങ്ങളിലേക്ക് തന്നെ ഒരു ചോദ്യചിഹ്നമായി നീളുന്നത് കണ്ട് നമ്മിൽ പലരും നിസ്സഹായരാവാറുണ്ട്. ധാർമ്മിക ഉത്തരവാദിത്വവും സ്വയം ആർജിച്ച ആദർശബോധവും തമ്മിലുള്ള ഈ സംഘർഷമാണ് 1993 ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പൈതൃകം എന്ന സിനിമയുടെ ഇതിവൃത്തം. വേദപണ്ഡിതനായ ദേവദത്തൻ ചെമ്മതിരിപ്പാട് ദേശത്തെ പ്രധാനിയും പ്രശസ്തനുമായ ജ്യോതിഷിയും യാഗാധിപതിയുമാണ്. സോമയാഗം വിജയകരമായി പൂർത്തീകരിച്ച അദ്ദേഹം സോമയാജിപ്പാട് എന്ന വിശേഷണത്തിനും അർഹനായി. മറ്റു ദേശങ്ങളിലേക്കും ദേവദത്തന്റെ കർമ്മ നൈപുണ്യവും കീർത്തിയും പടർന്നതിനാൽ ദേശാന്തരങ്ങളിലെ മനുഷ്യർ ദേവദത്തനെ കാണാനും സംശയങ്ങൾ ആരായാനും നിത്യേന ഇല്ലത്തെത്തുക പതിവായിരുന്നു. എന്നാൽ സാത്വികനായ ദേവദത്തൻ നമ്പൂതിരി ഭൗതികമായ പേരിലും പ്രശസ്തിയിലുമൊന്നും മതിമറന്ന് ആഹ്ലാദിക്കുന്നയാളല്ല. കൃത്യമായ നിഷ്ഠകളോടുകൂടി ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി ലളിതമായ ജീവിതം അദ്ദേഹം നയിച്ചു. ദേവദത്തൻ നമ്പൂതിരിക്ക് 2 ആൺമക്കളാണ്, സോമദത്തനും ചിത്രഭാനുവും. ഉപരിപഠനത്തിനായി ഡൽഹിയിലേക്ക് പോയ സോമദത്തൻ ഇപ്പോൾ അവിടെ തന്നെ ടൈംസിൽ ജോലി

0: ചെയ്യുകയാണ്. അച്ഛന്റെ പാത പിന്തുടർന്ന് ചിത്രബാനു ശിവക്ഷേത്രത്തിലെ പ്രധാന കർമ്മിയാണ്. യുക്തിവാദിയായ കെ സി ഭട്ടതിരിപ്പാട് അതേ നാട്ടിൽ സജീവമായ ഒരു യുക്തിവാദ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിക്കുന്നുമുണ്ട്. നാട്ടിലെ ഏതാനും കൗമാരക്കാരും പിന്നെ കെ സിയുടെ മകൾ ഗായത്രിയുമെല്ലാം യുക്തിവാദ സംഘടനയിലെ ശക്തരായ പ്രവർത്തകരാണ്. ഭൗതികവാദത്തിൽ തൽപരരായിരുന്ന ഇക്കൂട്ടർ ദേവദത്തിന്റെ യാഗങ്ങൾക്കെതിരെയും സമൂഹത്തിലെ മറ്റ് മതാത്മക പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായി പ്രതികരിച്ചുകൊണ്ടേയിരുന്നു. എന്നും ഡൽഹിയിൽ നിന്ന് ഏട്ടന്റെ കത്തിനായി പോസ്റ്റ് ഓഫീസ് വരെയുള്ള നടത്തം മാത്രം ഭാനു നമ്പൂതിരിക്ക് മിച്ചം. മിക്കപ്പോഴും കത്തുണ്ടാവാറില്ല. കുറച്ചൊക്കെ എഴുതുന്ന ഒരു സ്വഭാവം കൂടി ഭാനുവിനുണ്ട്. ഏട്ടന്റെ കത്തു വന്നില്ലെങ്കിലും മാതൃഭൂമിയിലേക്ക് അയക്കുന്ന കവിതകളെല്ലാം അതുപോലെ തന്നെ തിരിച്ചു വരാറുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഏട്ടന്റെ ഒരു കത്ത് വന്നുവെന്ന് പോസ്റ്റ്മാൻ അമ്പലത്തിൽ ചെന്ന് ഭാനുവിനെ അറിയിച്ചു. അത് കേൾക്കേണ്ട താമസം ബാക്കി ജോലികളൊക്കെ മാരാരെ ഏൽപ്പിച്ച് ഭാനു ഇല്ലത്തേക്ക് ഓടി.
1: കത്തുണ്ടോ?
2: ഇന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് വരൂ.
1: കത്തെവിടെ?
2: ആ മേപ്പടിയെ പഞ്ചാംഗത്തിന്റെ ഉള്ളില് വെച്ചിട്ടുണ്ട്.

0: കളിക്കാ തിരുമേനി, കോടിക്കുപ്പായൊക്കെ ആയിട്ട്
1: അക്കരയ്ക്കാ. ബാക്കര
2: ഓ
1: നേട്ടം വന്ന ദിവസ.
2: ഓ
1: നിക്ക നിക്ക,
3: ഒന്ന് നിക്ക.
1: വേണ്ട, ബുദ്ധിമുട്ടൊന്നും ഇല്ല, അടുത്ത വള്ളത്തിൽ വന്നാ മതി. നിക്കിപ്പൊ തന്റെ ഔദാരി ഒന്നും വേണ്ട കേട്ടോ, നേട്ടം വരിക, ഞാൻ സ്റ്റേഷനിലേക്കാ പോണേ.
3: അത് ശരി, അപ്പൊ കവിതയോ?
1: ബാക്കര വള്ളം വേഗത്തിൽ ഉള്ളുക.
4: റെയിൽവേ സ്റ്റേഷൻ വരെ പോയത് മാത്രം വീണ്ടും മിച്ചം. കാത്തുനിന്ന് മുഷിഞ്ഞ് ഒടുവിൽ വൈകി ഇല്ലത്തേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പോ ദാ ഏട്ടൻ വളരെ മുൻപേ ഇല്ലത്തേക്ക് എത്തിയിരിക്കുന്നു.

0: എന്ത് പണി ഏട്ടനെ കാട്ടിയത്? ഞാൻ സ്റ്റേഷനിൽ നിന്ന് നിന്ന് തോറ്റു. തീവണ്ടിക്ക് വരുമെന്ന് എഴുതിയിട്ട്
1: ഒന്ന് ക്ഷമിക്കടോ. തനിക്ക് ഈ അബദ്ധം പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ടോന്നൊന്ന് പരീക്ഷിച്ചു.
0: എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, സ്നേഹം പരീക്ഷിക്കണ ഒരാളേ. ഒരു കത്ത് എഴുതിയ എന്താ ഏട്ടന്? മറ്റുള്ളവർക്ക് മുറക്കി എഴുതണ്ടല്ലോ, ഒക്കെ അറിയണ്ട് ഞാൻ.
1: പിണങ്ങാണ്ടേ, ഒരു നല്ല വർത്താനം പറയ.
0: വേണ്ട, കാണുമ്പോഴുള്ള സ്നേഹമൊക്കെ ഉള്ളു ഏട്ടന്, എനിക്ക് പണ്ടറിയാം.
1: തനിക്ക് ഞാൻ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്.
0: എന്ത്?
1: സ്വകാര്യ.
0: എന്നിട്ട് അവിടെ
1: താമാ. തനിക്ക് വേണോ?
0: വേണ്ട വേണ്ട, എനിക്ക് തന്നെ നാറ്റം കേട്ടാ തലവേദനിക്ക്. എവിടെ സാധനം?
1: ദാ
0: നിക്കുന്നതിനെ പെട്ടി
1: തുറന്നു നോക്കടോ.

നാട്ടിൽ തിരിച്ചെത്തിയ സോമദത്തന് അച്ഛനും അനിയനും അനുഷ്ഠിക്കുന്ന ആചാരങ്ങളെല്ലാം തെറ്റായി തോന്നി. പണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അവരോടൊത്ത് വെള്ളം തൊട്ട് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിലും ഇന്ന് അത് ചെയ്യുന്നതിൽ അയാൾക്കൊരു യുക്തിയില്ലായ്മ തോന്നി. പിറ്റേന്ന് രാവിലെ തന്നെ സോമദത്തൻ കെ.സി. ഭട്ടതിരിപ്പാടിനെ കാണാൻ പോയി. കെ.സിയുടെ മകൾ ഗായത്രിയും സോമദത്തനും വളരെ കാലം മുതൽക്കേ പ്രണയത്തിലാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ജോലി വിട്ട് നാട്ടിൽ ഫ്രീലാൻസ് ചെയ്യാനായിരുന്നു സോമദത്തന്റെ തീരുമാനം. ഒരേ ആശയങ്ങൾ പിന്തുടർന്നു പോകുന്ന കെ.സിയോടൊപ്പം നിന്നാൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാമെന്നും അയാൾ ചിന്തിച്ചിരിക്കണം. കിഴക്കേടത്തു മനയും മനപ്പറമ്പും നാളുകളായി നാട്ടുകഥകളിൽ ഇടം പിടിച്ചിരിക്കുന്ന വസ്തുതകളാണ്. ബ്രഹ്മഹത്യ നടന്ന സ്ഥലമായതിനാൽ ശപിക്കപ്പെട്ട സ്ഥലമായി മുദ്രകുത്തപ്പെട്ട ആ ഇടത്തിലൂടെ രാത്രി വഴി നടക്കാൻ തന്നെ ആളുകൾ ഭയന്നു. കുട്ടിച്ചാത്തനും ഒടിയനും പിശാചുമെല്ലാം ആ കഥകളിൽ നിറഞ്ഞു നിന്നു. ആ സ്ഥലം ഉടമസ്ഥർക്ക് വിൽക്കണമെന്നുണ്ടെങ്കിലും വാങ്ങുന്നവരാരായാലും ദേവദത്തനുമായി കൂടിക്കാഴ്ച നടത്തിയേ ഒരു തീരുമാനത്തിലെത്താറുള്ളൂ. അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കാൻ താല്പര്യമില്ല.

0: എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ വരുന്നവരെ പിന്തിരിപ്പിക്കുന്നത് വഴി നാളിത്രയായിട്ടും ആ മനയും സ്ഥലവും ഒറ്റപ്പെട്ടു തന്നെ കിടന്നു. എങ്കിലും ആ സ്ഥലത്തോടനുബന്ധിച്ച് ദേവദത്തൻ നടത്തിയ പ്രവചനങ്ങളെല്ലാം സത്യമാകാറുണ്ട്. സോമദത്തിന് ഇതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ഇത്തരം വിശ്വാസങ്ങളിലെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടാൻ സോമദത്തനും തന്റേതായ രീതികൾ ആവിഷ്കരിക്കാറുണ്ട്. കിഴക്കേടത്ത് മനപ്പറമ്പിൽ ഒരു മരണം നടന്നിരിക്കുന്നു. രാവിലെ തന്നെ ഈ വിവരം ബ്രോക്കർ കുട്ടൻ ദേവദത്തനെ അറിയിച്ചു. ഒടിയന്റെയും കുട്ടിച്ചാത്തന്റെയും കഥകൾക്ക് കെട്ടുറപ്പ് നൽകുവാനുള്ള മറ്റൊരു സംഭവമായി ഇതിനെ മാറ്റാൻ സോമദത്തൻ തയ്യാറായില്ല. അയാൾ സംഭവ സ്ഥലത്തെത്തി.
1: ഇതിനു മുമ്പും
2: കിടിയനും ഒന്നും ഇല്ലടോ, ഇതൊക്കെ മനുഷ്യരുടെ പണിയാ.
1: ഏയ് സത്യത്തല്ലോട്ടോ, ഇവിടെ രക്തത്തുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്.
2: ആരെങ്കിലും പോലീസിൽ അറിയിച്ചോ?
1: അതൊന്നും വേണ്ട, ഇത് ഒടിയന്റെ പണി തന്നെയാ. കണ്ടില്ലേ നീല നിറം?
2: അത് വിഷം കഴിച്ചിട്ടാവും. എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം. കുട്ടാ വാടോ. മരിച്ച ദാമുനെ നീ അറിയോ?
3: കരുവന്താമുനെ അറിയാത്തവരില്ല.
2: നീ അറിയോ എന്നാ ചോദിച്ചേ?
3: ഞാനല്ലേ ദിവസം അക്കരയ്ക്ക് കിടക്കാൻ കിടക്കണത്.
2: എന്തിനാടാ അക്കരയ്ക്ക് കിടക്കും പോണേ?
3: അതിപ്പോ ദാമുനെ ഇത്ര സേവിക്കും, അത് അക്കരയാ.
2: ദാമുനെ നീ ഇന്നലെ കണ്ടോ?
3: ദാമോനും വേലൂട്ടിയും കൂടി ഒരുമിച്ചാവുന്നേ. നല്ല പൂക്കുറ്റിയാരുണ്ട്. ഞാനാ കടവെടുത്തിയ.
2: എവിടെയാണ്ടാ വേലു?
3: ഇന്ന് വെളുപ്പിന് അക്കരയ്ക്ക് പോയിട്ടുണ്ട്.
2: നീ ആ തോണി ഇറക്കിക്കോ.
1: അറിഞ്ഞില്ലേ, വേലൂട്ടിയെ പോലീസ് പിടിച്ചു കഴിഞ്ഞു. കടവയത്തിൽ രണ്ട് ഇടി അങ്ങോട്ട് കിട്ടിയപ്പോ കിളി കിളി പറയണ പോലെ പറഞ്ഞു അവൻ ചാരായത്തിൽ വിഷം കലക്കിയതാത്ര.
2: എന്നാലും വേലൂട്ടി ഇത് ചെയ്തല്ലോ, ഇത്ര നാളും ഒന്നിച്ച് നടന്നിട്ട്. ആ രാമോന്റെ നടപ്പ് ശരിയല്ലെന്ന് വേലൂട്ടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്.
1: ഇപ്പൊ പറ്റി തമ്പ്ര ഇല്ലായിരുന്നെങ്കിൽ ഇതും തുമ്പില്ലാണ്ട് പോയനെ. കൊടിയനും രക്ഷസും ഒക്കെ കൊന്നതാണെന്ന് നിരീക്ഷിച്ച്
2: ഇപ്പൊ മനസ്സിലായില്ലേ, ഇതൊക്കെ സ്വന്തം കള ഒളിക്കാനുള്ള സൂത്ര. ഒടിയൻ വെച്ചിട്ട് ഒരു സാധനവും ഇല്ല. പണ്ട് നാടുവാഴികള് അവരുടെ ശത്രുക്കളെ ചതിയിൽ വധിക്കാൻ വേണ്ടി പരിശീലിപ്പിച്ച ഒരുപറ്റ ആദിവാസികളാ. പിന്നെ വന്നാനും പാണനും
1: അല്ല, ഇനി ഇപ്പൊ ആ പറമ്പ് വിൽക്കാലോ.
2: വേറെ ആളെന്തിനാടോ, ഞാൻ മേടിക്കാം.
3: ആനോ തന്റെ അച്ഛൻ നന്നായിക്കോ?
2: അതൊക്കെ സമ്മതിപ്പിക്കാൻ. കുട്ടൻ ആ കച്ചവടം പറഞ്ഞു ഉറപ്പിച്ചോളൂ. എന്താ അച്ഛാ കമ്മീഷൻ തന്നേക്കാം?
1: കമ്മീഷൻ ഒന്നും വേണ്ട.
3: അതല്ല കുട്ടാ, അധ്വാനത്തിന് ആരായാലും പ്രതിഫലം മേടിക്കാം.
1: ആയിക്കോട്ടെ.
0: അങ്ങനെ നാട്ടുകാർക്ക് സോമദത്തൻ കാരണം ഒരു പുതിയ അനുഭവമുണ്ടായി. അന്ന് വളരെ വൈകി ഒരു കൂട്ടർ ഇല്ലത്തെ മുൻവാതിലിൽ തട്ടി ദേവദത്തനെ ഉണർത്തി. അവരുടെ ആവശ്യം അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിന് എതിരായിരുന്നു. അല്ലെങ്കിലും സ്വന്തം കാര്യം വരുമ്പോൾ ആദർശങ്ങളും അതിൽ അലിഞ്ഞു പോകാറാണല്ലോ പതിവ്.
4: ബുദ്ധിമുട്ടിക്കുന്നേ ക്ഷമിക്കണം, വളരെ ദൂരെ നിന്ന് വരികയാണേ. ഇവിടത്തെ ഒരു സഹായം വേണം, വേറെ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ്.
5: ഞാൻ എന്ത് സഹായം ചെയ്യാനാ, അതും ഈ രാത്രിയിലെ.
4: ഞങ്ങൾ മന്ത്രി എം എസ് നമ്പ്യാരുടെ അടുത്ത് വരികയാണേ. ഞാൻ പ്രൈവറ്റ് സെക്രട്ടറി ദാമോദരൻ. മന്ത്രിയുടെ നിലനിൽപ്പ് വളരെ ദുർഘടസന്ധിയില്ല. എന്തെങ്കിലും പ്രതിവിധി ഉടനെ ചെയ്തില്ല അച്ഛാ, അതായി ഈ രാത്രിയിൽ തന്നെ വന്നേ.
5: നമ്പ്യാരെ എനിക്കറിയൂലോ, അവരുടെ ആദർശങ്ങളൊക്കെ ദൈവവിശ്വാസങ്ങൾക്കെതിരാ. എന്താ ഇപ്പൊ പുതിയൊരു തോന്നല്?
4: ആദർശത്തിനൊന്നും മാറ്റില്ല, എന്നാലും സ്വന്തം കാര്യം വരുമ്പോ അല്ലേ തന്നെ ആദർശങ്ങൾ മുഴുവൻ പ്രവർത്തിയിലാക്കാൻ ആർക്കാ ഇപ്പൊ പറ്റുക? വിവരങ്ങളൊക്കെ അദ്ദേഹം നേരിട്ട് വന്ന് പറയും. നാളെ രാത്രി തിരുമേനി ഒന്ന് കാണാൻ തരപ്പെടുവെന്ന് അറിയാനാ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്.
5: കാണണമെന്നൊന്നും തരക്കേടില്ല. എന്ത് പ്രതിവിധിയാ ഉദ്ദേശിക്കണേ?
4: അത് എന്താണെന്ന് എനിക്കും വ്യക്തമില്ല. സുദർശന ഹോമം ഒറ്റമാണ്, മന്ത്രിയുടെ വീട്ടിൽ വെച്ച് ചെയ്യണമെന്നാ ജ്യോത്സ്യം പറയണേ.
5: ഞാൻ പുറത്തു പോയൊന്നും ചെയ്യാറില്ല. മറ്റാരെങ്കിലും
4: എതിര് പറയരുത്. മന്ത്രിസഭയുടെ നിലനിൽപ്പിന്റെ പ്രശ്നാന്ന് കൂട്ടിക്കൊള്ളൂ. നാളെ എന്തായാലും മിനിസ്റ്റർ ഒന്ന് കാണും.
0: മന്ത്രിസഭ വീഴാതെ ഇരിക്കാനുള്ള സുദർശന ഹോമം നടത്താൻ ദേവദത്തൻ തയ്യാറായി. ആ രാത്രി തന്നെ വിവരങ്ങളെല്ലാം യുക്തിവാദ പ്രസ്ഥാനവും അറിഞ്ഞു. യാഗം നടത്തുന്നത് ദേവദത്തനായതിനാൽ ഇതിനെ എങ്ങനെ എതിർക്കുമെന്ന് കെ സി ഭട്ടതിരിപ്പാടിന് ഒരു സംശയമൊക്കെ ഉണ്ടായി. എന്നാൽ സോമദത്തന് ആ കാര്യത്തിൽ വ്യക്തത കുറവൊന്നും ഉണ്ടായില്ല. ഹോമം നടക്കുന്നയന്ന് രാത്രി തീപ്പന്തങ്ങളുമായി മുഖ്യമന്ത്രിയുടെ വീടിനു മുൻപിൽ അവരണിനിരുന്നു.
6: നാണമില്ലേ, നാണമില്ലേ, മന്ത്രി മുഖ്യ നാണമില്ലേ. ആണത്തോണ്ടെങ്കിൽ ഇറങ്ങി വരൂ. മന്ത്രിസഭ വീഴാതിരിക്കാൻ ഹോമം നടത്തുന്ന പിന്തിരിപ്പൻ മൂരാറ്റി നേതാവേ, നികുതിദായകന്റെ പണം കൊണ്ടാണ് ഈ കാടത്തം. അധ്വാനിക്കുന്ന ജനലക്ഷങ്ങളുടെ വിശ്വാസങ്ങൾ

0: ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ തനിനിറം തുറന്നു കാട്ടുക. ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ ജീവൻ ബലികഴിച്ച് വളർത്തിയെടുത്ത തൊഴിലാളി ജനാധിപത്യത്തെ 5000 ആണ്ട് പഴകി തിരവെച്ച അന്ധവിശ്വാസങ്ങൾക്ക് അടിപണിയിക്കുന്ന നേതാവ് രാജിവെച്ചേ തീരൂ. രാഷ്ട്രീയ പ്രതിസന്ധിക്ക് മന്ത്രവാദവും മഹാസുദർശന ഹോമവും പ്രതിവിധിയായി കാണുന്ന മൂരാറ്റി നേതാവേ, പ്രസ്ഥാനത്തെ വഞ്ചിച്ചും നാട് ഭരിക്കാമെന്ന മോഹം തൊഴിലാളി വർഗം അനുവദിക്കാൻ പോണില്ല. യുക്തിവാദി സംഘം, യുക്തിവാദി സംഘം.
1: ജാതിയുടെ മുൻപിൽ നിന്ന് സോമദത്തന്റെ ഉറക്കിയുള്ള പ്രസ്താവനകൾ ദേവദത്തന്റെ കണ്ണുകളെ ഈറനണയിച്ചു. പിറ്റേന്ന് പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടായി മാറി ഈ സംഭവം. തന്റേതായ നിലയിൽ സോമദത്തനും അങ്ങനെ ആ നാട്ടിൽ കാലുറപ്പിച്ചു. ഡൽഹിയിലെ പഠനവും ജീവിതവും സോമദത്തനിൽ വരുത്തിയ ചില മാറ്റങ്ങളൊക്കെ ദേവദത്തൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും അയാൾ സോമദത്തനിൽ നിന്നും ഇത്രയധികം പ്രതീക്ഷിച്ചിരുന്നില്ല. യുക്തിവാദ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് ഇല്ലത്തെത്തിയ സോമദത്തനെ ദേവദത്തൻ വിളിച്ചു.
2: തന്നെ കുറിച്ച് ഞാൻ ഇത്രയും നിരീച്ചില്ല. പഠിച്ചതും ലോകം കണ്ടതും ഒക്കെ ഇതിനായിരുന്നു ഉണ്ണി.
3: അച്ഛൻ ചിന്തിക്കണതും ചെയ്യണതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
2: അന്യർക്ക് ഗുണമുണ്ടാകും ചാ, ആവണത് ചെയ്യാന്നേ ഞാൻ നിരീച്ചിട്ടുള്ളൂ.
3: ഇത് ഗുണമല്ല ചെയ്യുക, നാട്ടുകാരെ പറ്റിക്കുകയാണ്, വഞ്ചനയാണ്. ഹോമം കൊണ്ടൊന്നും ഒരു ഫലവും ഇല്ല. വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന അധർമ്മമാണ്.
2: മതി, ധാരാളായി. ഞാൻ ഇന്നേ വരെ അന്യന് ദ്രോഹമായിട്ടൊന്നും ചെയ്തിട്ടില്ല,
3: നിരീച്ചിട്ടും കൂടില്ല,
2: പൊളി പറഞ്ഞിട്ടുമില്ല. നിനക്ക് അത്ര പഠിപ്പില്ല എന്നറിയാലോ, അന്ധവിശ്വാസിയാവേരിക്കും. ലോകം സമസ്തം സുഖമാവണമെന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. എന്നിട്ടും ചൂഷണം, വഞ്ചന, എന്റെ കർമ്മങ്ങൾ എനിക്ക് മാർഗാണ്, സത്യവുമാണ്.
3: എന്താ അച്ഛന്റെ കർമ്മം? അച്ഛൻ പഴയ ആചാരങ്ങളെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. 5000 കൊല്ലം പഴക്കമുള്ളത്. ലോകം വളരെ മാറി. മനുഷ്യന്റെ ബുദ്ധിയും അധ്വാന ശക്തിയും കൂടി. സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഇന്നീ കാണുന്ന എല്ലാ പുരോഗതിക്കും കാരണം. അല്ലാതെ നായാടി നടന്ന മനുഷ്യൻ പ്രകൃതി അത്ഭുതങ്ങളെ കണ്ട് സ്തുതിച്ച വേദഗാനങ്ങളുടെ ആവർത്തനമല്ല, തനി അന്ധവിശ്വാസമായി. ഇതൊക്കെ
2: കർമ്മത്തിന് ഫലമുണ്ട് എന്നാണ് വിശ്വാസം, അനുഭവം അതാണ്.
3: പക്ഷേ ഞങ്ങൾക്ക് ഈ വക ദുരാചാരങ്ങൾ കണ്ടു നിൽക്കാനാവില്ല. ആ രീതാലും ശരി, മനുഷ്യ പുരോഗതിയെ തടുക്കുന്ന കാര്യങ്ങൾ.
2: എന്തായി പറയണേ, മനുഷ്യ പുരോഗതി തടയാൻ നീ ഞാൻ ആരാ? ശാന്തം പാപം.
3: ഞങ്ങൾക്കും ഉണ്ടായിരിക്കാനാവില്ല. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടാനാണ് ഞങ്ങളുടെ ശ്രമം. ഞങ്ങൾ പോരാടും, വിജയിക്കുകയും ചെയ്യും.
2: ആ ഒന്ന് നിക്ക, ഇതൊന്ന് പറയണം നിരീച്ച വിളിച്ചേ. ഇതൊരു പഴയ തറവാടാ, അനാദി മുതൽ കർമ്മികൾ മാത്രം ഉണ്ടായിട്ടുള്ള തറവാട്. ഇവിടെ അതിന് തടസ്സമാവണതൊന്നും എനിക്ക് സമ്മതമല്ല. ദേഹവും മനസ്സും പവിത്രമായി സൂക്ഷിക്കണവർക്ക് ഈ നാലുകെട്ടിൽ സ്ഥാനമുള്ളൂ. നമ്പൂരിമാരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാത്തവർക്ക് അഗ്നിഹോത്രം തീടാൻ അവകാശമില്ല.
3: ഞാൻ നമ്പൂരിയല്ല, മനുഷ്യനാണ്, വെറും മനുഷ്യൻ. ഞാൻ എന്നെ എന്റെ പൂണൂൽ പൊട്ടിച്ചു കളഞ്ഞു. അന്ധവിശ്വാസത്തിന്റെ ആ കറുത്ത ചരട് ഞാൻ അറുത്തു.
2: ആവാം, ഞാൻ ആർക്കും തടസ്സമല്ല. പക്ഷേ ഈ നാലുകെട്ടിൽ ഞാനത് സമ്മതിക്കില്ല. തനിക്ക് പത്തായപ്പുരി താമസിക്കാം, ഇവിടെ ഇവിടെ വയ്യ. വേദകാലം മുതൽക്ക് കെടാത്ത തീ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഈശ്വര, എന്റെ കാലം കഴിഞ്ഞാൽ തന്റെ ഇഷ്ടം.
3: വേണ്ട, എനിക്ക് ഈ നാലുകെട്ടിലേക്ക് കടക്കണമെന്ന് തന്നെ ഇല്ല. എനിക്ക് താമസിക്കാൻ ഇടം ഞാൻ തന്നെ
4: കണ്ടോളാം. പോരുത്, അരുതാത്ത ഒന്നും നമുക്ക് വേണ്ട.
3: ഇപ്പൊ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
4: എനിക്കൊന്നും മനസ്സിലാവണ്ട, ഏട്ടൻ പോകണ്ടിരുന്ന മാത്രം മതി.
3: എനിക്ക് പോയേ പറ്റൂ.
4: അച്ഛ, ഏട്ടനോട് പോരുത് പറയൂ. അച്ഛ,
2: ഞാൻ അയാളോട് പോവാൻ പറഞ്ഞിട്ടില്ല. ഈ നാലുകെട്ട് മാത്രമേ എനിക്ക് വേണ്ടൂ. അയാൾ വരും, എനിക്ക് നിശ്ചയമുണ്ട്. ഇപ്പോഴല്ല, എല്ലാം മനസ്സിലാക്കിയിട്ട് വരാതിരിക്കാൻ തരല്ല.
3: ഇല്ല ഏട്ടാ, ഞാൻ വരില്ല.
4: ഏട്ടൻ പോകുന്നു ഏട്ടാ. ഞാൻ കാല് പിടിച്ച് പറയട്ടാ, എന്നെ ഓർത്തെങ്കിൽ ഏട്ടൻ പോരുത്.
3: അനിയ, ഇത് രണ്ട് ആദർശങ്ങൾ തമ്മിലുള്ള സമരമാണ്. അച്ഛൻ അച്ഛന്റെ ആദർശം, എനിക്ക് എന്റേത്. ഇവിടെ തോറ്റൂടാ, പോട്ടെ.
1: ആദർശങ്ങളെ പിന്താങ്ങി ഇല്ലത്ത് നിന്നിറങ്ങിയ സോമദത്തനെ കെ സി ഭട്ടതിരിപ്പാട് പൂർണമായും പിന്തുണച്ചില്ല. എവിടെയൊക്കെയോ താൻ വല്ലാതെ ഒറ്റപ്പെടുന്നതായി അയാൾക്ക് തോന്നി. ആ ഒറ്റപ്പെടലിൽ അയാളുടെ കൈ ചേർത്തു പിടിക്കാൻ ഗായത്രിയുണ്ടായി. പിറ്റേന്ന് തന്നെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഇരുവരും വിവാഹിതരായി.

0: തന്റെ വിവാഹം കഴിഞ്ഞ വിവരമറിഞ്ഞ് ഭാനു നമ്പൂതിരി ദൂരെ മാറി നിന്ന് ഏട്ടനും ഗായത്രിയും പുതിയ ജീവിതത്തിലേക്ക് നടന്നടുക്കുന്നത് കൺകുളിർക്കിയെ നോക്കി നിന്നു. ആ നിമിഷത്തിൽ ഏട്ടൻ അയാളെ ഓർക്കാതിരുന്നതിൽ ഭാനുവിന് പരിഭവമുണ്ടായില്ല. തിരിച്ചു വീട്ടിലെത്തിയപ്പോഴും ഒന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറാൻ ഭാനു കഴിവതും ശ്രമിച്ചു. എന്നത്തെയും പോലെ അച്ഛനോടൊത്ത് ഊണ് കഴിക്കാനിരുന്നു. അന്നു മാത്രം അവർക്ക് രണ്ടാൾക്കും കണ്ണുനീരുതിർക്കാതെ ഇലയ്ക്ക് മുൻപിലിരിക്കാൻ സാധിച്ചില്ല. ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ തുടക്കവും ആദർശങ്ങളിലൂന്നിയാവണം എന്ന് തീരുമാനിച്ച് സോമദത്തനും ഗായത്രിയും ഒരുമിച്ച് താമസിക്കാൻ തിരഞ്ഞെടുത്തത് കിഴക്കേടത്തു മനയായിരുന്നു. മനയും പരിസരവും വൃത്തിയാക്കി ഇരുവരും ഒരുമിച്ച് ഗൃഹപ്രവേശനവും നടത്തി.
1: ഏതായാലും ഇടതുകാലം അച്ഛൻ അങ്ങോട്ട് കേറിയാ.

0: എന്താ പേടി തോന്നുണ്ടോ? ഇനി നമുക്ക് കൂട്ടിന് ബ്രഹ്മരക്ഷസും പ്രേതവും ഒടിയനും ഒക്കെ ഉണ്ടാവും. ദൈവങ്ങളെ തോൽപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സോമദത്തൻ നമ്പൂതിരിപ്പാടിന് ഇതിൽ പരം നല്ലൊരു താവളം വേറെ ഏതുണ്ടാവും? ഇന്ന് നമ്മുടെ കുടിയൊപ്പല്ലേ, സഹധർമ്മിണി ഒരുളാസ് കട്ടൻ കാപ്പി ഇട്ട് തരിക.
1: അടുക്കള
0: അവിടെ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്, ചെല്ലുക.
2: മനയ്ക്ക് പരിസരത്തെ കാട് വെട്ടിവൃത്തിയാക്കുന്ന വിവരം നാട്ടിലെല്ലാവരും അറിഞ്ഞു. ആ മനയും പരിസരവും താമസിക്കാൻ തിരഞ്ഞെടുക്കേണ്ട എന്നു തന്നെയായിരുന്നു ദേവദത്തന്റെയും അഭിപ്രായം. എല്ലാം മൗനമായി കണ്ടും കേട്ടും ഒടുവിൽ സഹികെട്ട് ബാനു ഏട്ടനെ കാണാൻ മനയിലെത്തി.
0: താനെന്താടോ ഈ പാതിരായ്ക്ക്, അത് ഒറ്റയ്ക്ക് പകലൂടെ പേടിയുള്ള ആള്?
3: ഒരിക്കലും ഇങ്ങോട്ട് വരില്ലെന്ന് വിചാരിച്ചതാ, ഏട്ടനെ കാണില്ലെന്നും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇത് പറയാണ്ടിരുന്ന
0: എന്താടോ, എന്താ ഉണ്ടായ?
3: ഏട്ടൻ ഏട്ടൻ ഏട്ടത്തെയും ഇവിടുന്ന് മാറണം, ഇവിടെ താമസിക്കാൻ കൊള്ളില്ല.
0: അതാണോ ഇത്ര വലിയ കാര്യം?
3: അത് മാത്രമല്ല, അച്ഛൻ പറയണം ഞാൻ കേട്ടതാ. അച്ഛൻ പറഞ്ഞാ പഴക്കില്ല, സന്തതികൾ വാഴാത്തേടാ അത്. ഇവിടെ താമസിച്ചാ ഏട്ടൻ ആപത്താ.
0: ഒരാപത്തും വരില്ല, താൻ ധൈര്യമായിട്ടിരിക്കുക.
3: ഏട്ടൻ ചെയ്യണ ഒന്നിനും ഞാൻ എതിരി നിന്നിട്ടില്ല. ഇത് മാത്രം, പിറക്കാൻ പോണ സന്തതികളെ വിചാരിച്ചെങ്കിലും.
0: അച്ഛൻ ഓരോന്ന് പറയണത് കേട്ട് താൻ വിഷമിക്കാണ്ടിരിക്കുക. ഏട്ടൻ പറഞ്ഞതാണ് ശരിയെന്ന് തനിക്കൊരിക്കൽ മനസ്സിലാവും. ധൈര്യമായിട്ട് ഞാൻ നടന്ന് ഉറങ്ങ.
3: ഞാൻ
0: വേണ്ട, ചെല്ലുക.
1: ഒന്ന് കൂടെ ചെല്ലു, അനിയൻ തനിച്ച്.
3: സാരമില്ല, ഞാൻ തനിച്ചു പോകണം.
0: താൻ നിക്കുക. വേലിക്ക് ക്ഷണിക്കാത്തതിൽ തനിക്ക് വിഷമം തോന്നണ്ട. അറിയിച്ചാൽ താൻ ഓടിയെത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. താൻ പങ്കെടുത്തു എന്ന് അച്ഛൻ അറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചപ്പോ വേണ്ടാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. ഏട്ടന് തന്നെ അത്രക്കിഷ്ട, മറക്കണ്ട.
3: നിക്ക് പിണക്കൊന്നുമില്ല, പിന്നെ ഏട്ടന് നിശ്ചയില്ലഞ്ഞിട്ട. അച്ഛനോട് പറഞ്ഞ അച്ഛൻ വേളി കേമായിട്ട് കഴിപ്പിച്ചെന്നെ. അച്ഛനും മോഹം ഉണ്ടായിരുന്നു, നമ്മുടെ അച്ഛൻ പാവ, അത് മറക്കണ്ട.

ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഗായത്രി ഗർഭിണിയാണെന്ന വിവരം അവൾ സോമദത്തനെ അറിയിച്ചു. സോമദത്തന്റെ അമ്മയുടെ ചെവിയിലും വാർത്തയെത്തി. അവരെല്ലാവരും ആ വിവരം അറിഞ്ഞ് സന്തോഷിച്ചു. ഭാനു നമ്പൂതിരിക്ക് ഒരു പ്രണയമുണ്ട്, തൊട്ടടുത്ത ഗ്രാമത്തിലെ ഗൗരി. അമ്പലത്തിൽ ഒരിക്കൽ നൃത്തം ചെയ്യാൻ വന്നപ്പോൾ കണ്ടു പരിചയപ്പെട്ടതാണ്. ഗൗരിയെ കല്യാണം കഴിക്കണമെന്ന് ഭാനുവിന് ആഗ്രഹവുമുണ്ട്. എന്നാലും ജാതകം നോക്കി പൊരുത്തമറിഞ്ഞ് അച്ഛൻ നടത്തി കൊടുക്കണമെന്നായിരുന്നു ഭാനുവിന്റെ മോഹം. ഗൗരിയുടെ ഗൃഹനില മാരാരി വഴി ഭാനു അച്ഛനെ ഏൽപ്പിച്ചു. ഗൃഹനിലയുടെ ഉടമ കൂടെയില്ലാത്തതിനാൽ ജാതകം നോക്കാൻ സാധിക്കില്ല എന്നറിയിച്ച് മാരാരെ ദേവദത്തൻ പറഞ്ഞയച്ചു. ഭാനു വധുവാക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ ജാതകമാണതെന്ന് ഭാനുവിന്റെ അമ്മ ദേവദത്തനെ അറിയിച്ചു. ദേവദത്തന് അത് മുൻകൂട്ടി നിശ്ചയമുണ്ടായിരുന്നു.

0: 27 വയസ്സിന് ശേഷമേ ഭാനുവിന് വിവാഹയോഗമുള്ളൂവെന്ന് ദേവദത്തൻ തന്റെ അമ്മയോട് പറയുന്നത് ഭാനു കേട്ടു. അതുവരെ ദശാസന്ധിയാണത്രേ. പെട്ടെന്നുണ്ടായ വയറുവേദനയെ തുടർന്ന് ഗായത്രിക്ക് ഒരു അബോർഷൻ സംഭവിച്ചു. തളരാതെ അവളെ ചേർത്തു നിർത്താൻ സോമദത്തൻ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു വിവാഹത്തിനായി 27 വയസ്സുവരെ കാത്തിരിക്കണമല്ലോ എന്നോർത്ത് ഭാനു വിഷമിച്ചു. ആ സങ്കടം പങ്കുവെക്കാൻ അയാൾ ഏട്ടൻ അരികിലെത്തി.
1: എന്താടോ, തനിക്കൊരു ക്ഷീണം? പനിയുണ്ട?
2: പനിയൊന്നുമില്ല.
1: പിന്നെന്താ?
3: ഇരുന്നോളൂ.
1: അച്ഛൻ ശകാരിച്ച?
2: അച്ഛനെ ആരും ശകാരിക്കാറില്ല.
1: പിന്നെന്താ?
2: ഞാനാ കുട്ടിയുടെ കാര്യം അമ്മയോട് സൂചിപ്പിച്ചു, അമ്മ അച്ഛനോടും. പക്ഷേ ഞാൻ വിവാഹം കഴിക്കരുതെന്ന് അച്ഛൻ പറയണേ. ബ്രഹ്മചാരിയായി
1: സന്യാസിപ്പിക്കാനാ ഭാവം?
2: അതല്ല, എന്തോ ചീത്ത കാലാത്രേ. അതുകൊണ്ട് അച്ഛൻ പറയണ ഞാൻ അറിയാണ്ട് കേട്ടതാ.
1: ഇത്രയല്ലേ ഉള്ളൂ? തനിക്കിഷ്ട അച്ഛ, ഈ വിവാഹം ഞാൻ നടത്തി തരാം. തന്റെ ഏട്ടനായിട്ട് ഞാൻ ഉണ്ടല്ലോ, ഇതിനാ ഇത്ര ദുഃഖിച്ചിരിക്കണേ. താൻ വിഷമിക്കണ്ട, ഏട്ടനേറ്റു. ബി എ മാൻ.
0: ആ വാക്കുകൾ ഭാനുവിനെ ആശ്വസിപ്പിച്ചുവെങ്കിലും അച്ഛനെ ധിക്കരിക്കാൻ അയാൾക്കാകുമായിരുന്നില്ല. ഒടുവിൽ മാരാരോട് കൂടി ആലോചിച്ച് മറ്റൊരു ജ്യോത്സ്യനെ ഭാനു സമീപിച്ചു.
4: ഇതിപ്പോ മകരം 10, 26 വർഷം 9 മാസം 14 ദിവസം കഴിഞ്ഞു. വ്യാഴം കഴിഞ്ഞു, ശനി തുടങ്ങി എന്നർത്ഥം. അപ്പോ എന്താപ്പോ വിശേഷിച്ചറിയാനുള്ളത്?
2: അതിപ്പോ എന്റെ ഒരു കൂട്ടുകാരന്റെ ആവശ്യമാ.
4: എന്താ അറിയണ്ടാ വെച്ചാൽ ചോദിക്കുക.
2: പൊതുവായിട്ട് എന്താ നിലാന്നറിയണം, പിന്നെ വേളിക്ക് കാലായൊന്നും, അതാ മുഖ്യം.
4: വിവാഹം അല്ലേ? അതിപ്പോ ഒരാറുമാസം വരെ. പിന്നെ ഇതിപ്പോ ആരുടെ ഗ്രഹനിലെന്നാ പറഞ്ഞേ?
2: അത് എന്റെ ഒരു കൂട്ടുകാരനെന്ന് പറഞ്ഞല്ലോ.
4: കൂട്ടുകാരെന്ന് വെച്ചാലോ? ഇവിടേക്ക് നന്നേ അടുപ്പമുള്ള ആളാണോ അതോ?
2: അതെ, നന്നേ അടുപ്പുണ്ട്. അതുകൊണ്ടാ ഞാൻ തന്നെ പോന്നത്.
4: എന്നാ ഒന്ന് പറയാലോ, വിവാഹം ഇപ്പൊ വേണ്ട, ഒരാറുമാസം കഴിയട്ടെ, അതാ നല്ലത്.
2: എന്നാലോ ആറുമാസം കഴിഞ്ഞാൽ?
4: കഴിഞ്ഞാ പറയാം.
2: എന്താ എന്താ അച്ഛ വ്യക്തമായി പറയ.
4: അഷ്ടമാതി പദോ കേന്ദ്രേ ലക്ഷ്മേശേ ബലവർജിതേ അഷ്ടമേ പാപ സംയുക്തേ എന്നാണ്. അങ്ങനെ വന്നാൽ, അതായത് ലഗ്നത്തിൽ നിന്ന് 8-ാം ഭാവാധിപൻ കേന്ദ്രത്തിൽ നിൽക്കുക, ലഗ്നാധിപന് ബലമില്ലാണ്ടിരിക്കുക, 8-ൽ പാപം ഉണ്ടാവുക. ഇവിടെ ഇതൊക്കെ ഒത്തുണ്ട്, അതും പോരാഞ്ഞ്.
2: എന്താ കണിയാര് പറയണേ?
4: കഥൈ നവപ്രശ്നോപി ഗതാസോ ബന്ധുമിത്രാണം ദുഷ്ശ്രവണം മരണം. അതാണ്, ഇതിലധികം പറയാൻ പാടില്ല, ഞങ്ങൾ പറയാറുമില്ല. നന്നേ ചീത്ത കാലാണ്, ആയുസിന് തന്നെ.
2: ആയുസിന് ചീത്ത?
4: എങ്ങനെയാ പറയ, എങ്ങനെ ചിന്തിച്ചാലും 27 മേപ്പെട്ട് കാണുന്നില്ല. പിന്നെ ഒക്കെ ഈശ്വരേച്ഛയാണെന്നല്ലാണ്ട് ഒന്നും പറയാൻ തോന്നുന്നില്ല.
2: പരിഹാരമൊന്നും എന്തെങ്കിലും?
4: ശിവ ശിവ, നാരായണ ഭ്രാന്തന്റെ കഥ കേട്ടിട്ടില്ലേ? സാക്ഷാൽ ഭഗവതിക്ക് തന്നെ ആയുസിന് ഒരു മാത്രം കൂട്ടാനും കുറയ്ക്കാനും ആവില്ല. അലംഘനീയ കമലാസനാജ്ഞ എന്നല്ലേ. പിന്നെ അടുത്ത കൂട്ടുകാരന്റെ അവണ്ട് പറയ. ഇതൊന്നും ഇവിടുന്ന് ആരോടും, പ്രത്യേകിച്ച് ഈ ജാതകക്കാരനോട് പറയാണ്ടിരിക്കുക. ഞാനും പറയാൻ പാടില്ലാത്തതാ പറഞ്ഞ്. പിന്നെ എന്താച്ചാ, ഒരു പെൺകുട്ടി വിഷമിക്കരുതല്ലോ. നോട്ടക്കുറവുകൊണ്ട് അബദ്ധം പറ്റിയാൽ നല്ലോണം സൂക്ഷിക്കാൻ പറയണം. ഏറെ ഉണ്ട് യോഗത്തിന്റെ ശക്തി. സമയാച്ച നിമിത്തവും ആസകലാൽ പാറേ നന്നായിട്ടൊന്നും കാണാനില്ല. അപ്പോ വേണ്ട, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം.
0: ചുറ്റുമുള്ളതെല്ലാം നിശ്ചലമാകുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത്. സ്വയം പഴിക്കണോ അതോ എന്നും ആരാധിക്കാറുള്ള ദൈവങ്ങളെ പഴിക്കണോ എന്ന് അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. എല്ലാം ഉള്ളിലൊതുക്കി വിശേഷപ്പെട്ട തന്റെ ജാതകത്തെക്കുറിച്ചും വരാനിരിക്കുന്ന മംഗല്യഭാഗ്യത്തെക്കുറിച്ചുമൊക്കെ മാരാരെ ഭാനു അറിയിച്ചു. തിരികെ ഇല്ലത്തെത്തി അച്ഛന്റെ പെട്ടി

0: നിന്നും തന്റെ ജാതകവും എടുത്തു നോക്കിയപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞ് ഭാനു അപ്പോൾ മാത്രം അറിഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചട്ടമായി ആ താളുകളിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. തന്റെ മുൻപിൽ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി ഗൗരിയോട് മറ്റൊരു വിവാഹത്തിന് സമ്മതം മൂളാൻ മനസ്സില്ലാ മനസ്സോടെ അയാൾ പറഞ്ഞു. അയാൾ കാരണം അന്ന് ആദ്യമായി ഗൗരിയുടെ കണ്ണുകൾ കലങ്ങി. വൈകിയാണെങ്കിലും മാരാരും വിവരങ്ങളൊക്കെ അറിഞ്ഞു. തന്റെ ഭാനു നമ്പൂതിരിക്ക് ഒന്നും സംഭവിക്കല്ലേ എന്ന് അയാളും ദേവരോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. മാരാരുടെ മുൻപിൽ ഭാനു വിങ്ങിപ്പൊട്ടിയില്ല. സുഹൃത്തിന് ആശംസകൾ അറിയിച്ച് ഇല്ലത്തേക്ക് അയാൾ ഒറ്റയ്ക്ക് നടന്നോളാമെന്ന് പറഞ്ഞു. പക്ഷേ മാരാര് സീതാ കല്യാണം പാട്ട് പാടിക്കൊണ്ടേയിരിക്കണം. പാട്ടുകേട്ട് നടന്നാൽ പേടി തോന്നില്ല. സീതാ കല്യാണവും കേട്ട് ഭാനു നടന്നകലുന്നത് മാരാർ നോക്കി നിന്നു. എന്നാൽ അന്ന് ഭാനു ഇല്ലത്തെത്തിയില്ല. ഭാനു നമ്പൂതിരിയുടെ വിയോഗമറിഞ്ഞ് ആ നാട് പിറ്റേന്നുണർന്നു. ജീവനറ്റ അനുജന്റെ ശരീരത്തിന് മുൻപിൽ സോമദത്തന്റെ കണ്ണുകൾ അന്ന് ആദ്യമായി നിറഞ്ഞു. അച്ഛൻ പഠിപ്പിച്ച അന്ധവിശ്വാസങ്ങളുടെ ഫലമാണ് ഭാനുവിന്റെ മരണത്തിന് കാരണമെന്ന് സോമദത്തൻ ആരോപിച്ചു. അന്ന് വൈകിട്ട് ചടങ്ങുകൾക്ക് ശേഷം മാരാർ സോമദത്തനെ കാണാനെത്തി.
1: ഞാൻ കാലത്തോട്ട് അന്വേഷിക്കാറുന്നു. ഒരു കാര്യം പറഞ്ഞ വിഷമാവോ?
2: എന്താ പറഞ്ഞോളൂ.
1: ഭാനുവിന്റെ മനസ്സ് എനിക്കറിയണ പോലെ നിങ്ങൾക്ക് കൂടി അറിയില്ല എന്ന് കൂട്ടിക്കോളൂ. ഭാനുവിന്റെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടണമെങ്കിൽ ഞാനിത് പറഞ്ഞേ പറ്റൂ.
2: താൻ വ്യക്തമായിട്ട് പറയുക.
1: എന്ത് പാപ അങ്ങയുടെ അച്ഛൻ ചെയ്ത്? അദ്ദേഹത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. തെറ്റ് പറ്റി മുഴുവൻ നിങ്ങൾക്കാ. പറക്കുമുറ്റി കഴിയുമ്പോ തിരിഞ്ഞിരുന്ന് അതിശയിപ്പിക്കുന്നത് അത്ര വലിയ കഴിവൊന്നുമല്ല. പഠിപ്പുണ്ടായ മാത്രം പോലെ തിരുമേനി, മനുഷ്യനായി ജീവിക്കാൻ കൂടി നോക്കുക. ഞാൻ ആരും ഇല്ലാത്തവന, പക്ഷെ എനിക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നൊരു മനസ്സുണ്ട്. ഞാൻ ഈ നാട്ടിൽ നിന്നെ പോവാ. ബാനുമ്പരില്ലാത്ത വിടം എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയണില്ല. വരട്ടെ, അരുതാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപ്പ.
0: ഭാനുവില്ലാത്ത നാടിനോട് വിട പറഞ്ഞ് മാരാരും അരങ്ങൊഴിഞ്ഞു. ഗായത്രി വീണ്ടും ഗർഭിണിയായി. പഴയപോലെയൊരു വേദന വീണ്ടും വന്നപ്പോൾ അവർ ഒരിക്കൽ കൂടി ഹോസ്പിറ്റലിലെത്തി. നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്ന് ഡോക്ടറും അഭിപ്രായപ്പെട്ടു. എന്തുകൊണ്ടോ ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിയാൻ ഗായത്രിക്ക് കരുത്തില്ലാതെയായി. എല്ലാവരും പറയുന്നതിലൊക്കെ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് അവളുടെ ദുർബല മനസ്സ് അനുമാനിച്ചു.
3: എനിക്കൊന്നും അറിയില്ല. ഇനി ഒരു പരീക്ഷണം കൂടി എനിക്ക് വയ്യ. നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കാം. ഇവിടെ സന്തതി വാഴില്ല എന്ന് പറയണത് സത്യം എന്നാ തോന്നണേ?
4: വിഡ്ഢിത്തം പറയാണ്ടിരിക്കുക. പെട്ടെന്നൊരു തോന്നലിന് മാറ്റാനുള്ളതല്ല നമ്മുടെ ആദർശം. ഇത്രയും കാലം പഠിച്ചതും പ്രവർത്തിച്ചതൊക്കെ ഇതിനായിരുന്നോ?
3: ഞാൻ മനസ്സിലാക്കിയതൊക്കെ തെറ്റായിരുന്നു എന്ന് തോന്നാ. അച്ഛൻ പറയണതും ചെയ്യണതും ഒക്കെ ഒരു ആവേശം മാത്രമാണെന്ന് തോന്നുന്നു.
4: നിന്നെ ആരോ ബ്രെയിൻ വാഷ് ചെയ്താണ്. ഗായത്രി, നീ ഒന്ന് സമാധാനമായിട്ട് ആലോചിക്ക.
3: എനിക്കൊന്നും ആലോചിക്കാനില്ല. നിങ്ങൾ പറയണതും ചെയ്യണതും തെറ്റാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ എനിക്ക് എന്റെ കുട്ടിയെ വേണം, അത്രേ ഉള്ളൂ. ഒരു സ്ത്രീയുടെ മനസ്സ് നിങ്ങൾക്കറിയില്ല. അമ്മയാകാനുള്ള മോഹം
4: വെറുതെ സെന്റിമെന്റ് ആവാണ്ടിരിക്കുക. ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. ആദർശത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചിറങ്ങിയവനാണ് ഞാൻ. നിന്റെ ഈ കൺഫ്യൂഷൻ ഒന്ന് മാറുക വേണ്ടു, പിന്നൊക്കെ നേരെ ആയിക്കോളും.
3: ഇല്ല, എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. അനുഭവങ്ങളുടെ മുമ്പിൽ ആദർശത്തിന് ഒരു വിലയില്ല. ഏട്ടൻ എന്നെ മനസ്സിലാക്കിയാൽ മാത്രം മതി. നമുക്ക് ഇവിടുന്ന് മാറാം, ഇല്ലത്തേക്ക് പോവാം.
2: ഇനി എനിക്കൊന്നും പറയാനില്ല. നിനക്ക് ഇവിടുന്ന് മാറണ വെച്ചാ മാറാം, പക്ഷെ എന്നെ പ്രതീക്ഷിക്കണ്ട. പിന്നെ എന്നെങ്കിലും നിന്റെ മനസ്സ് മാറിയ തിരിച്ചു വരാം. എനിക്ക് എന്റെ ആദർശമാണ് വലുത്. എന്റെ മാർഗവും അതനുസരിച്ചാണ്. അത് വിട്ട് എനിക്കൊരു ജീവിതവും ഇല്ല.
5: നീ എന്തായി കാണിച്ചേ? തോന്നാസിനൊരു അതിരുണ്ട്. തോന്നുമ്പോ ഇറങ്ങി പോരാനും മാറി താമസിക്കാനും ഇതെന്താ കുട്ടികളെയാ?
3: ഞാൻ പറയണത് അച്ഛന് മനസ്സിലാവാഞ്ഞിട്ടാ.
5: എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ എതിരായിരുന്നില്ല. ഒരേപോലെ ചിന്തിക്കുന്ന ഒരാളാണ് നല്ലതെന്ന് ഞാൻ നിരീക്ഷിക്കുകയും ചെയ്തു. ദത്തം പറഞ്ഞാൽ എന്താ തെറ്റ്?
3: സ്വന്തം സന്താനമാണ് എനിക്ക് വലുത്.
5: നിന്റെ വാദം ശരിയല്ല, ദത്തന്റെ സ്ഥാനമാണ് ശരി.
3: എന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ലേ?
5: ഇക്കാര്യത്തിലില്ല. 100% തെറ്റ് നിന്റെയാണ്.

അത് സമ്മതിക്ക, തിരിച്ചില്ല, വേറെ ഒന്നും ചെയ്യാല്ല. ഗായത്രി, നീ വാശി പിടിക്കരുത്. എന്റെ മകളാ ചുറ്റുന്നതിന്റെ എല്ലാ തോന്നാസിനും എനിക്ക് അറിയിക്കാൻ വയ്യ. നീ തിരിച്ചു പോവാ.

0: അങ്ങനെ ഗായത്രി ആ വീടിന്റെ പടിയിറങ്ങി സ്വന്തം വീട്ടിലെത്തി. എന്നാൽ അവിടെയും അവളുടെ അച്ഛന് പറയാൻ മറ്റു ന്യായങ്ങളുണ്ടായിരുന്നു. സോമദത്തന്റെ വാദമാണ് ശരിയെന്ന് ഗായത്രിയുടെ അച്ഛനും അഭിപ്രായപ്പെട്ടു. ഒടുവിൽ കലുഷിതമായ മനസ്സുമായി നിസ്സഹായതയോടുകൂടി ഗായത്രി സോമദത്തന്റെ ഇല്ലത്തെത്തി. അവിടെ ദേവദത്തനോട് അവൾക്കൊന്നും പറയേണ്ടി വന്നില്ല. പടിക്കു മുൻപിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ തിരിഞ്ഞ് ഭാര്യയെ ഒരു വട്ടം നോക്കി. തികഞ്ഞ സന്തോഷത്തോടുകൂടി ഗായത്രിയെ സോമദത്തന്റെ അമ്മ ഇല്ലത്തേക്ക് പ്രവേശിപ്പിച്ചു. സോമദത്തൻ പുരോഗമന പ്രസ്ഥാനത്തിന്റെ തിരക്കുകളിൽ ഏർപ്പെട്ടപ്പോൾ അയാളുടെ ഇല്ലത്ത് ഗായത്രി അമ്മയുടെ പരിചരണത്തിൽ കഴിഞ്ഞു. അങ്ങനെ അവൾക്കൊരു ആൺകുഞ്ഞു ജനിച്ചു. സോമദത്തനും ഈ വിവരമറിഞ്ഞു. ഒരിടവേളയ്ക്കു ശേഷം തന്റെ അച്ഛനെ സോമദത്തൻ കണ്ടു.
1: ഒരു കാര്യം പറയാച്ചിട്ട് അവളെത്തിച്ച് താൻ അറിഞ്ഞുലോ തനിക്ക് ഉണ്ണിയുണ്ടായി.
2: അറിഞ്ഞു.
1: ഇപ്പോ താനാ തീരുമാനിക്കണ്ടേ അയാളെ എങ്ങനെ വളർത്തണ്ടേ? നമ്പൂരിയായിട്ടോ
2: മനുഷ്യനായിട്ടോ?
1: മനുഷ്യനാവാൻ പൂണൂല് കളഞ്ഞാ മതിയിച്ച എത്ര എളുപ്പമായിരുന്നു. മനുഷ്യനാവണമെന്നാ എന്റെയും മോഹം. അതിന് വാശിയും തന്നെ ഇഷ്ടവും മതിയെന്ന് തോന്നണുണ്ടോ?
2: ഇത് വെറും വാശിയല്ല, ഒരാദർശത്തിന് വേണ്ടി, മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക്. അതിന് ചിലപ്പോ ചില വിഗ്രഹങ്ങൾ തച്ചുടക്കേണ്ടി വരും.
1: ഒരു വിഗ്രഹം ഉടച്ചാൽ വേറൊന്ന് വാർക്കേണ്ടി വരും. ശൂന്യതാന്നൊന്നും ഉണ്ടാവില്ല. തർക്കല്ല, വാദോനാവലംബ എന്നാണ് എന്റെ പ്രമാണം.
2: ഞങ്ങൾ വാദിക്കും, തർക്കിച്ച് തോൽപ്പിക്കും, എന്നിട്ട് സത്യം കാണിച്ചു കൊടുക്കും. അതാണ് ഞങ്ങളുടെ മാർഗം.
1: ഇപ്പൊ തന്റെ ഉണ്ണയെ വളർത്തുന്ന കാര്യം ജാതകർമ്മം കഴിക്കണമെന്ന് വെച്ചാ?
2: വേണ്ട, എന്റെ മകന് ജാതകർമ്മം വേണ്ട. ഞാൻ അവനെ ശുദ്ധ മനുഷ്യനായിട്ട് വളർത്തും.
1: ഇല്ല എന്ന് പറഞ്ഞില്ല. ഗായത്രി അതിനെ വളർത്തും. നിങ്ങളുടെ രണ്ടാളുടെയും വാശിക്ക് ഒരു ജീവൻ പരീക്ഷണ ആവരുത്. തനിക്ക് എപ്പോഴാച്ചാ വരാം, ഉണ്ണയും ഗായത്രിയും കൂട്ടിക്കൊണ്ടു പോവാം. ഞാൻ തടസ്സാവില്ല.
2: അവൾക്ക് എന്റെ ഒപ്പം ജീവിക്കാൻ എപ്പോഴാ ഇഷ്ടാച്ചാ വരാം, അല്ലെങ്കിൽ വേറെ ജീവിക്കാം.
1: നിങ്ങൾ അന്യോന്യം മനസ്സിലാക്കിയിട്ടല്ലേ ഒന്നിച്ചായത്? ഇപ്പൊ പിന്നെ
2: അത് അന്ന് ഗായത്രി അന്ന് അവൾ എന്റെ ആദർശത്തിനൊപ്പം നിന്നു.
1: ഉണ്ണി, നിങ്ങൾ അന്യോന്യം ഇഷ്ടായി, ഏഴ് ചുവട് വെച്ചു, ഏഴ് പദം പറയുകയും ചെയ്തു.
2: എനിക്ക് എന്റെ ആദർശമാണ് വലുത്. ഞാൻ അതിനു വേണ്ടി എന്തും സഹിക്കും. ഭാര്യയും മകനും പ്രശ്നമല്ല, ഒന്നും ഒന്നും പ്രശ്നമല്ല.
1: ഉണ്ണിയുടെ കാര്യം പറഞ്ഞില്ല.
2: ഞാൻ വളർത്തും എന്നെ പോലെ. എന്റെ മകൻ എന്നെ പോലെ ആവണം.
1: എന്റെ മകനെ കുറിച്ച് ഞാൻ അങ്ങനെ വാശി പിടിച്ചില്ലല്ലോ.
0: പിറ്റേന്ന് ദേവദത്തനെ കാണാൻ ചിലരെത്തി. ദേശത്ത് മഴ പെയ്യുന്നില്ല, നദികളൊക്കെ വറ്റി വരണ്ടിരിക്കുന്നു. ഒരതിരാത്രം നടത്തി മഴയുടെ ദേവനായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തണമെന്ന ആവശ്യവുമായിട്ടാണ് അവർ ദേവദത്തനെ സമീപിച്ചത്. തനിക്ക് ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങൾക്ക് ഒഴിവ് കഴിവുകൾ അയാൾ പണ്ടും പറയാറില്ല. അങ്ങനെ അതിരാത്രം നടത്താൻ തന്നെ അവർ തീരുമാനിച്ചു. ഇതിനെ എതിർക്കാൻ സോമദത്തൻ മുൻപന്തിയിലുണ്ടാകുമെന്ന് ദേവദത്തനും അറിയാമായിരുന്നു. അതിരാത്രം നടത്തരുതെന്നറിയിക്കാൻ സോമദത്തൻ തന്റെ അച്ഛന്റെ അരികിലെത്തി. തന്റെ കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ദേവദത്തൻ തയ്യാറായില്ല. അതിരാത്രം കൊണ്ട് മഴ പെയ്തില്ല എങ്കിൽ തന്റെ വഴി സ്വീകരിക്കുമോ എന്ന് സോമദത്തൻ തന്റെ അച്ഛനെ വെല്ലുവിളിച്ചു. വിധി അതാണെങ്കിൽ അതിനും ദേവദത്തൻ തയ്യാർ. അതിരാത്രത്തിന്റെ മുഖ്യ ആചാര്യനായി അച്ഛൻ സേവനമനുഷ്ഠിച്ചപ്പോൾ അതിനെതിരെ ഉറക്കെ സംസാരിച്ചുകൊണ്ട് മകൻ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. 12 നാൾക്ക് ശേഷവും മഴമേഘങ്ങളുടെ കണിക പോലും ആകാശത്തില്ല എന്ന് അയാൾ ആക്രോശിച്ചു. എങ്കിലും പറഞ്ഞു മുഴുമിപ്പിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനു മുൻപേ മഴത്തുള്ളികൾ മറ്റുള്ളവരെ എന്ന പോലെ അയാളെയും നനച്ചു. ദീർഘനാൾക്ക് ശേഷമുള്ള കോരിച്ചൊരിയുന്ന മഴയിൽ മനുഷ്യരും മൃഗങ്ങളും ആർത്തുല്ലസിച്ചു. കൂടെയുള്ളവരുടെ മനസ്സിലെ കുളിർമ കണ്ടില്ല എന്ന് നടിക്കാൻ സോമദത്തനായില്ല. മാസങ്ങൾക്കിപ്പുറം എല്ലാം ത്യജിച്ചവനെ പോലെ അയാൾ ഇല്ല.

ത്തേക്ക് നടന്നെടുത്തു. അച്ഛനെ കാണണമെന്ന മോഹം അയാൾക്ക് നിറവേറ്റാനായില്ല. അപ്പോഴേക്കും ദേവദത്തൻ അഗ്നിയിൽ വിലയം പ്രാപിച്ചിരുന്നു. അവസാനമായി കണ്ടപ്പോൾ അച്ഛൻ സോമദത്തനോട് പറഞ്ഞ വരികൾ അപ്പോഴായിരിക്കാം അയാളിൽ മുഴങ്ങിയത്. ബന്ധങ്ങൾക്ക് മുൻപിൽ വാശികൾ ഉപേക്ഷിക്കാൻ സോമദത്തനും തയ്യാറായി. അതായിരിക്കാം അപ്പോൾ അയാൾക്ക് തോന്നിയ അയാളുടെ ശരി. ആ ശരിയിലൂന്നി പിന്നീട് അങ്ങോട്ടേക്കും അയാൾ ജീവിച്ചു. ഗായത്രിയുടെയും മകന്റെയും അമ്മയുടെയും ഒത്ത്. ചിത്രത്തിലെ കഥാസന്ദർഭങ്ങളെക്കാൾ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതാണ് ക്ലൈമാക്സിലേക്കടുക്കുമ്പോൾ ദേവദത്തൻ തൻ്റെ മകനോട് പറയുന്ന വാചകം. എന്റെ മകന്റെ കാര്യത്തിൽ എനിക്കാ വാശി ഇല്ലായിരുന്നല്ലോ എന്ന്. അതുതന്നെയാണ് ചിത്രത്തെ വേറിട്ടു നിർത്തുന്ന ഘടകവും. സ്വാതന്ത്ര്യം വ്യക്തി അധിഷ്ഠിതമായിരിക്കണം. സ്വയമേവ ചിന്തിച്ചു തിരഞ്ഞെടുത്ത ശരികളിലൂടെ മുൻപോട്ടു പോകാൻ എല്ലാവർക്കും കഴിയണം. ആ പ്രവർത്തനങ്ങൾ പൊതു നന്മ മുൻപിൽ കണ്ടുകൊണ്ടായിരിക്കണമെന്നു മാത്രം. പുരോഗമന മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കാലാകാലങ്ങളിൽ പരിവർത്തനത്തിന് വിധേയമായ വിപുലമായ സമൂഹമെന്ന നിലയിൽ ആ കർത്തവ്യബോധം ഓരോരുത്തരിലും ഉണ്ടാവട്ടെ. ബന്ധങ്ങളെയും ആദർശങ്ങളെയും സന്തുലനം ചെയ്ത് മുൻപോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളിലൂടെ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന പൈതൃകമെന്ന ചിത്രത്തിന്റെ കഥ എഴുതിയത് ജോർജ് വെട്ടവും തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് കലൂർ ഡെന്നിസുമാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം ചിത്രത്തെ സംഗീത സാന്ദ്രമാക്കുന്നുണ്ട്. നരേന്ദ്രപ്രസാദ്, സുരേഷ് ഗോപി, ജയറാം, ഗീത എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം നരേന്ദ്രപ്രസാദിന്റെ ചില മിഴിവുറ്റ പ്രകടനങ്ങളും ഒപ്പിയെടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ പല ചിന്തകൾ ഒരേ ചരടിൽ കോർത്തിണക്കിയ പൈതൃകം എന്ന സിനിമ ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം കല്ലോലിനി.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. മാളിയേക്കൽ കൊച്ചുകുഞ്ഞ് അർജുനൻ എന്ന MK അർജുനൻ, മലയാളിയുടെ സ്വന്തം അർജുനൻ മാസ്റ്റർ, 1936 March 1 ഫോർട്ട് കൊച്ചിയിലെ ചിരട്ടപ്പാലത്തു ജനനം. സംഗീത പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന മോഹമുണ്ടായിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അത് സാധിച്ചില്ല. എങ്കിലും പല ഗുരുക്കന്മാരുടെ കീഴിലായി തബലയും വായ്പാട്ടും ഹാർമോണിയവുമൊക്കെ അഭ്യസിച്ചു. ഹാർമോണിയം വായന പിന്നീട് തൊഴിലാക്കി മാറ്റി. പല നാടക ട്രൂപ്പുകളിലും പ്രവർത്തിച്ചു. തമ്മിലടിച്ച തമ്രാക്കൾ എന്ന ഗാനത്തിനാണ് ആദ്യമായി

0: ഈണം പകർന്നത്. ഈ ഗാനം വിജയിച്ചതോടെ നാടകരംഗത്ത് കൂടുതൽ അവസരങ്ങൾ വന്നു ചേർന്നു. അങ്ങനെ നാടകരംഗത്ത് പ്രവർത്തിക്കവെയാണ് ദേവരാജൻ മാസ്റ്ററുമായി പരിചയപ്പെടുന്നത്. അദ്ദേഹം വഴി സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു. 1968 കറുത്ത പൗർണമി എന്ന ചിത്രത്തിലെ 5 ഗാനങ്ങളിലൂടെ മലയാള സിനിമാ സംഗീത ലോകത്ത് തൻ്റെ പേരെഴുതി ചേർക്കാൻ അർജുൻ മാസ്റ്റർക്ക് സാധിച്ചു. ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹം ഈണം നൽകിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം റെസ്റ്റ് ഹൗസ്. ആലാപനം KJ യേശുദാസ്.
1: പൂർണമി ചന്ദ്രിക തൊട്ടോ വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു.

ഒരു പാട്ടിന്റെ ആത്മാവ് അതിന്റെ ഭാവത്തിലാണുള്ളത് എന്ന് പറയാറുണ്ട്. ഗായകരാണ് ഈ ആത്മാവ് മനസ്സിലാക്കി അത് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ പ്രേക്ഷക ഹൃദയം തൊട്ട ഗാനങ്ങൾ കൂടുതലും വിരഹഗാനങ്ങളാണ്. വിരഹം അതിന്റെ എല്ലാ ഭാവങ്ങളോടുകൂടി ജാനകി അമ്മയുടെ ശബ്ദത്തിൽ നമ്മളിലേക്ക് എത്തിയ ഗാനമാണ് ഒരു കൊച്ചു സ്വപ്നത്തിൻ എന്ന് തുടങ്ങുന്ന ഗാനം. തറവാട്ടമ്മ എന്ന ചിത്രത്തിലേതാണ് ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

കൊച്ചുകൊലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ടിന്റെ മനോഹരമായ ഒരു ഗാനമാണ് പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ ഹൃദയ സരസിലെ എന്ന് തുടങ്ങുന്ന ഗാനം. കാവ്യശൈലി കൊണ്ടും സംഗീതം കൊണ്ടും ആലാപനം കൊണ്ടും മലയാള ഹൃദയം കീഴടക്കിയ ഗാനം. ഇനി എത്ര ഗാനങ്ങൾ വന്നാലും ഇതിനോളം വരില്ല എന്ന് മലയാളി മനസ്സുകൾ അവകാശപ്പെടുന്ന ഗാനങ്ങളിലൊന്നാണ്.

1969 പുറത്തിറങ്ങിയ കടൽപ്പാലത്തിലെ കസ്തൂരി തൈലമിട്ട് എന്ന ഗാനത്തിലൂടെ മലയാളത്തിലെത്തിയ പി മാധുരി അതേ വർഷം തന്നെ ഇറങ്ങിയ പ്രിയസഖി ഗംഗേ എന്ന ഗാനം കൂടി ഹിറ്റായപ്പോൾ മലയാളത്തിലെ മുൻനിര ഗായികമാരിൽ ഒരാളായി മാറി. മലയാള ചലച്ചിത്ര രംഗത്ത് കടന്നുവന്ന അന്യഭാഷാ ഗായകരിൽ പി മാധുരി എന്ന ഗായികയെ മുൻനിരയിൽ തന്നെ ഇരുത്തണം. കാരണം മലയാള ഭാഷ വ്യക്തമായി സംസാരിക്കുവാനും എഴുതുവാനും പഠിച്ചിട്ട് ഗാനമാലപിക്കണം എന്ന നിർബന്ധത്തോടെ മലയാളത്തിലേക്ക് കടന്നുവന്ന ഗായികയാണ് പി മാധുരി. മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി ആലപിച്ച ഗാനം. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കഴിഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മയ്ക്കായി നമ്മൾ ആശ്രയിക്കുന്നത് പാട്ടുകളെയാണ്. മഹാപ്രതിഭകളുടെ സൃഷ്ടികളിലൂടെയാണ് നമ്മൾ അവരെ ഓർക്കുന്നത്. അവരുടെ രചനയിലൂടെയും സംഗീതത്തിലൂടെയും ആലാപനത്തിലൂടെയും അവരെല്ലാം നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. എന്നും മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഓർമ്മകൾ, ഇനിയൊരിക്കലും തിരിച്ചു കിട്ടാത്ത മനോഹരമായ ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ ഇന്നും ഗ്രാമീണത തുളുമ്പുന്ന ഗാനങ്ങളിലൂടെ ജീവിക്കും. അടുത്ത ഗാനം ത്രിവേണി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം. ആലാപനം കെ ജെ യേശുദാസ്.

ഭാർഗവി നിലയം എം എസ് ബാബുരാജ് എന്ന സംഗീത സംവിധായകന്റെ സിനിമാ സംഗീതത്തിലെ ഹിറ്റ് സിനിമയിലൊന്നാണ്. ഈ സിനിമയിലെ എല്ലാ ഗാനങ്ങളും മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ബാബുക്കിയുടെ സംഗീത ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി ഈ ചിത്രത്തിനെ നമുക്ക് കാണാൻ കഴിയും. ഈ ചിത്രത്തിൽ എസ് ജാനകി ആലപിച്ച ഗാനം, രചന പി ഭാസ്കരൻ.

0: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM-ൽ ഇപ്പോൾ കേൾക്കാം അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, യോഗയും സന്തുലിതമായ ജീവിതവും. യോഗ ഇൻസ്ട്രക്ടറും ആയുർവേദ ഡോക്ടറുമായ ഡോക്ടർ അഞ്ജന അർജുൻ സംസാരിക്കുന്നു.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കേൾക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യോഗാദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഞാൻ ഡോക്ടർ അഞ്ജന അർജുൻ. യോഗാ ഡേയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച യോഗയും സന്തുലിതമായ ജീവിതവും എന്ന മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം മുഴുവൻ ഇന്ന് യോഗാ ഡേ ആയി ആചരിക്കുകയാണ്. 2014 സെപ്റ്റംബർ 27 നടന്ന യുണൈറ്റഡ് നാഷൻ ജനറൽ അസംബ്ലിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് യോഗാ ദിനം ആചരിക്കുന്നതിൻ്റെ ഐഡിയ മുന്നോട്ട് വെച്ചത്. അങ്ങനെ അത് 177 രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം 2015 ജൂൺ 21 നമ്മൾ ആദ്യത്തെ ഇന്റർനാഷണൽ യോഗാ ഡേ ആചരിച്ചു. ഭാരതീയ സംസ്കാരത്തിൻ്റെ വിലമതിക്കാനാവാത്ത ഒരു ഗിഫ്റ്റാണ് യോഗ എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ യോഗയെപ്പറ്റി പ്രതിപാദിച്ചത്. മനുഷ്യനും പ്രകൃതിയുമായുള്ള സന്തുലിതമായ ബന്ധമാണ് യോഗയിലൂടെ സാധ്യമാകുന്നത് എന്നാണ് അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞത്. യുണൈറ്റഡ് നാഷൻസിന്റെ വെബ്സൈറ്റിൽ നമുക്ക് കാണാം 2021 ഇന്റർനാഷണൽ യോഗാ ഡേയുടെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ വെൽബീയിങ് എന്നുള്ളതാണ്. COVID-19 എന്ന മഹാമാരിയുടെ ഈ ഒരു കാലത്ത് ജനങ്ങൾ നേരിടുന്ന മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരമായും രോഗപ്രതിരോധ ശേഷി നേടി ആരോഗ്യത്തോടെ ഇരിക്കാനും നിത്യവും യോഗ അഭ്യസിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ യോഗ ഡേയ്ക്ക് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എന്താണ് യോഗ എന്നും യോഗയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്നും നമുക്ക് നോക്കാം. 5000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭാരതത്തിൽ നിന്നാണ് യോഗയുടെ ഉത്ഭവം. യൂണിയൻ എന്ന അർത്ഥം വരുന്ന യുജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് പറയുന്നത്. അതായത് ചിത്തവൃത്തിയെ നിരോധിക്കുന്നതാണ് യോഗ. ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിന്റെ വികാരങ്ങൾ, മനസ്സിനെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമായാൽ എല്ലാം പൂർത്തിയായി എന്നാണ് യോഗയുടെ മതം. യൂണിയൻ ബിറ്റ്വീൻ വൺ സോൾ വിത്ത് ദ ഗോഡ് എന്നാണ് യോഗയെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മളുടെ ശരീരവും മനസ്സും അതുപോലെ തന്നെ ദൈവവുമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനായിട്ട് ആത്മാവുമായിട്ടുള്ള ആ ഒരു ബന്ധം, അതിനെയാണ് യോഗയിലൂടെ സാധ്യമാകുന്നത്. പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത്. പതഞ്ജലി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ യോഗസൂത്രയിൽ അഷ്ടാംഗയോഗത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ യോഗയുടെ 8 അംഗങ്ങൾ, ഇവ 8 കൃത്യമായി അഭ്യസിക്കുന്ന ആളെയാണ് യഥാർത്ഥ യോഗി എന്ന് വിളിക്കപ്പെടുന്നത്.

അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി എന്നിവയാണ്. ഇതിൽ യമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയായിരിക്കണം എന്നതിനെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. നിയമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഇന്നർ ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്നു. ആസന എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന യോഗ എന്ന് പറയുന്ന ഫിസിക്കൽ പോസ്ചേഴ്സ്, പല രീതിയിലുള്ള ഫിസിക്കൽ പോസ്ചേഴ്സ്, അതിനെയാണ് ആസന എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. പ്രാണായാമം, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബ്രത്ത് കൺട്രോൾ, ഒരാളുടെ ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്നതിനെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളതാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രത്യാഹാരം, ഡിസിപ്ലിൻ ഓഫ് സെൻസസ് എന്നാണ് പറയുന്നത്. നമ്മളുടെ സെൻസ് ഓർഗൻസിൻ്റെ ഒക്കെ ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്നതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ധാരണ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കോൺസെൻട്രേഷനെ അത് പ്രതിപാദിക്കുന്നു. ധ്യാനം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണ്. അപ്പോൾ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം, മെഡിറ്റേഷൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രതിപാദിക്കുന്നതാണ് ധ്യാനത്തിലൂടെ. സമാധി എന്ന് പറഞ്ഞാൽ സെൽഫ് റിയലൈസേഷൻ, അൾട്ടിമേറ്റ് സ്റ്റേജാണ്. ഒരു യോഗ ചെയ്യുന്ന ഒരു വ്യക്തി അവസാനം എത്തിച്ചേരുന്ന ആ ഒരു ലെവലിനെയാണ് സമാധി എന്ന് പറയുന്നത്, സെൽഫ് റിയലൈസേഷൻ. പണ്ടത്തെ മഹർഷിമാരൊക്കെ യോഗ ചെയ്ത് കഴിഞ്ഞാൽ, യോഗിയായി കഴിഞ്ഞാൽ അവർ അവസാനം എത്തിച്ചേരുന്നത് സമാധി എന്ന് പറയുന്ന, സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. പതഞ്ജലി യോഗം, ഹഠയോഗം, അയ്യങ്കാർ യോഗം എന്നൊക്കെ പറയുന്ന പലതരം വിഭാഗങ്ങൾ തന്നെ യോഗയ്ക്കുണ്ട്. അതിൽ അയ്യങ്കാർ യോഗ എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഓഫ് യോഗയുണ്ട്. BKS അയ്യങ്കാർ ആണ് അതിൻ്റെ ഒറിജിനേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം പറയാറുണ്ട്, വെൻ ഐ പ്രാക്ടീസ് ഐ ആം എ ഫിലോസഫർ, വെൻ ഐ ടീച്ച് ഐ ആം എ സയൻറ്റിസ്റ്റ്, വെൻ ഐ ഡെമോൺസ്ട്രേറ്റ് ഐ ആം എൻ ആർട്ടിസ്റ്റ് എന്നാണ്. അതായത് ഒരു വ്യക്തി യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അയാളൊരു ഫിലോസഫറെ പോലെ ആയിരിക്കും, യോഗ പഠിപ്പിക്കുമ്പോൾ അയാളൊരു സയൻറ്റിസ്റ്റായി മാറുന്നു, യോഗ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അയാളൊരു ആർട്ടിസ്റ്റായി മാറുന്നു എന്നാണ്. അതുപോലെ തന്നെ യോഗ കിൽസ് രോഗ എന്നാണ് പറയാറുള്ളത്. അതായത് രോഗങ്ങളെ നശിപ്പിക്കാനായിട്ട് യോഗയ്ക്ക് വളരെയധികം ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, യോഗ അഭ്യസിക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വികാരങ്ങളുടെയും സുസ്ഥിതി കൈവരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. യോഗ ഒരു വ്യക്തിയുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധമാക്കുന്നു. അതുപോലെ തന്നെ ഒരാളുടെ സെൽഫ് കൺട്രോളും ഡിസിപ്ലിനും കോൺഫിഡൻസും എല്ലാം കൂട്ടിക്കൊണ്ടുവരുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നല്ല ഒരു ആരോഗ്യത്തിന് യോഗ നിത്യവും ശീലിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു വ്യക്തിക്ക് അയാളുടെ ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിക്കാനായിട്ട് യോഗയിലൂടെ സാധ്യമാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്താനും യോഗയിലൂടെ സാധ്യമാകുന്നു. യോഗയിലൂടെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധ്യമാണ്. അതുപോലെ തന്നെ നല്ല ഒരു ആരോഗ്യപരമായ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മളെ നയിക്കുന്നത് യോഗയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത്തും സ്റ്റാമിനയും വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് യോഗയിലൂടെ സാധിക്കും. നല്ല രീതിയിലുള്ള രക്തചംക്രമണത്തിന് യോഗയിലൂടെ സാധ്യമാണ്. ഒരു വ്യക്തിയുടെ തൈറോക്സിൻ്റെ ലെവലും ഹീമോഗ്ലോബിൻ്റെ ലെവലും, അതുപോലെ തന്നെ റെസ്പിറേറ്ററി എഫിഷ്യൻസിയും കാർഡിയോ വാസ്കുലാർ എഫിഷ്യൻസിയും, കൂടാതെ ഗൽവാനിക് സ്കിൻ റെസ്പോൺസും എല്ലാം യോഗയിലൂടെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ കോൺസെൻട്രേഷൻ പവർ, അയാളുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, പോസ്ചർ എന്നതിനെയെല്ലാം നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് യോഗയിലൂടെ സാധ്യമാണ്. ഇന്ന് എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണല്ലോ സ്ട്രെസ്സും ടെൻഷനും എന്നൊക്കെ പറയുന്നത്. യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറച്ചു കൊണ്ടുവരാനും, അമിതമായ ഭാരവും അതുപോലെ തന്നെ ശരീരത്തിലെ കൊഴുപ്പും ഒക്കെ കുറച്ചു കൊണ്ടുവരാനും യോഗയിലൂടെ സാധ്യമാണ്. നമ്മുടെ കൊളസ്ട്രോൾ ലെവല്, അമിതമായി കൂടി നിൽക്കുന്ന പൾസ് റേറ്റ്, അതുപോലെ അമിതമായി റെസ്പിറേറ്ററി റേറ്റ് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് ഒക്കെ യോഗയിലൂടെ നമുക്ക് സാധ്യമാണ്. വളരെ പ്രധാനപ്പെട്ട് എടുത്തു പറയേണ്ട അസുഖങ്ങളായിട്ടുള്ള ഡയബറ്റീസ് മെലിറ്റസ്, BP, ക്യാൻസർ, ആസ്മ, കിഡ്നി ആൻഡ് ലങ് ഡിസീസസ്, ബാക്ക് പെയിൻ, ഇൻഫെർട്ടിലിറ്റി എന്നിവയുണ്ട, ഒരുവിധം എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കാനായിട്ട് യോഗയിലൂടെ നമുക്ക് സാധ്യമാണ്. ഇനി യോഗ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും ഒരു വ്യക്തി യോഗ ചെയ്യുമ്പോൾ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സൂപ്പർവിഷനിലൂടെ മാത്രമാണ് യോഗ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. എപ്പോഴും രാവിലെ വെറും വയറ്റിൽ, എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം നമ്മൾ യോഗ ചെയ്യാനായിട്ട്. അത് ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും കൂടുതലായിട്ട് നല്ലതുള്ളത്. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് രാവിലെ വെറും വയറ്റിൽ തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം 3-4 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം യോഗ അഭ്യസിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. യോഗ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ബ്ലാഡറും ബവലും

ഒക്കെ നമ്മൾ എം ടി ചെയ്തിരിക്കണം. അതായത് നമ്മുടെ ശോധന, മലമൂത്ര വിസർജനങ്ങളൊക്കെ നമ്മൾ നടത്തിയതിന് ശേഷം വേണം നമ്മൾ യോഗ ചെയ്യാനായിട്ട്. അതുപോലെ 15 മിനിറ്റ് ശേഷം മാത്രമേ നമുക്ക് കുളിക്കാനും മറ്റുമൊക്കെ പാടുള്ളൂ. യോഗ ചെയ്ത് 15 മിനിറ്റിന് ശേഷം മാത്രമേ നമുക്ക് കുളിക്കാനായിട്ട് പാടുള്ളൂ. വെളുപ്പിന് നേരത്തെ ആണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് യോഗ ചെയ്യാനായിട്ട്. ഇനി അപ്പോൾ സാധിക്കാത്തവർക്ക് ലേറ്റ് ഈവനിങ്ങിൽ, നമ്മളുടെ സായം സന്ധ്യ എന്ന് പറയുന്ന ആ ഒരു സമയത്തും യോഗ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. യോഗ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും വൃത്തിയുള്ളതും നല്ല പോലെ വായുസഞ്ചാരമുള്ളതുമായിട്ടുള്ള ഒരു സ്ഥലവും നല്ല ലെവൽഡ് ആയിട്ടുള്ള ഒരു നിലവുമായിരിക്കണം നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് വേണ്ടതായിട്ടുള്ളത്. എപ്പോഴും മൂക്കിലൂടെ തന്നെ ശ്വാസം എടുത്തു വിടുവാനായിട്ട് ആദ്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് യോഗ ചെയ്യുന്ന സമയത്ത്. ഇനി യോഗ ചെയ്ത് കഴിഞ്ഞ് മറ്റ് ഫിസിക്കൽ എക്സസൈസ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യോഗ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ആർക്കൊക്കെ യോഗ ചെയ്യാൻ പാടില്ല എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ആൽക്കഹോളിൻ്റെയും ഡ്രഗിൻ്റെയും ഒക്കെ ഇൻഫ്ലുവൻസിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും യോഗ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ വായിലൂടെ ശ്വാസം എടുത്തുകൊണ്ട് ബുദ്ധിമുട്ടി നമ്മൾ യോഗ ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ യോഗ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും മറ്റ് രോഗങ്ങളുള്ള വ്യക്തികളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടെ വേണം യോഗ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് യോഗ ചെയ്യാനായിട്ട് പാടുള്ളതല്ല എന്നാണ് യോഗയുടെ മതം. യോഗ ചെയ്യുന്ന സമയത്ത് ജെർക്കി മൊമെന്റ്സുകളോ വൈബ്രേഷൻസോ ഒന്നും ശരീരത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ യോഗ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് പകുതിക്ക് വെച്ച് നിർത്തിപ്പോവാനായിട്ട് പാടില്ല. യോഗ ഒരു വ്യക്തി അഭ്യസിച്ചു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ നമ്മുടെ ദിനചര്യയിൽ അത് ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചു കാലം യോഗ ചെയ്ത് അത് വിട്ടു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. മാത്രമല്ല അതിൻ്റെ നല്ല ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ഒരിക്കലൊരു വ്യക്തി യോഗ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ഒരു ദിനചര്യയായിട്ട് നമ്മൾ ദിവസം പല്ല് തേക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ യോഗയും നമ്മുടെ ഒരു നിത്യ കർമ്മമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് പ്രാണായാമം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ് പ്രാണായാമം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഷ്ടാംഗ യോഗയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അതായത് യോഗയുടെ 8 അംഗങ്ങളിൽ ഒന്നാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണായാമം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് അയാളുടെ ശ്വാസോച്ഛ്വാസത്തിനെ നിയന്ത്രിക്കാനായിട്ട് സാധ്യമാകുന്നു. പ്രാണായാമത്തിലൂടെ ഒരു വ്യക്തിക്ക് അയാളുടെ വൈറ്റൽ എനർജി എങ്ങനെ കൂടുതലായിട്ട് സമ്പാദിക്കാം എന്നാണ് പഠിപ്പിക്കുന്നത്. സാധാരണ ഒരു വ്യക്തിയുടെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ രീതിയിൽ അല്ലെങ്കിൽ ഷാലോ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ലെവൽ കൂട്ടി നമുക്ക് കൂടുതലായിട്ടുള്ള ഓക്സിജൻ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പ്രാണായാമത്തിലൂടെ സാധ്യമാണ്. നമുക്കറിയാം ഇന്നത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ COVID-19 എന്ന് പറയുന്ന മഹാമാരി ബാധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഓക്സിജൻ്റെ ലെവല് ഏറ്റവും കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അതിൻ്റെ ലെവല് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് പ്രാണായാമത്തിലൂടെ സാധ്യമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ചെറിയ സെല്ലുകളെ പോലും വളരെ നല്ല രീതിയിൽ ജീവൻ തുടിപ്പിക്കുന്നതായിട്ട് മാറ്റാനായിട്ട് പ്രാണായാമത്തിലൂടെ സാധിക്കും. മനസ്സിനെ നല്ല രീതിയിൽ മറ്റു രീതിയിൽ താളം തെറ്റി പോകാതെ വളരെ നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് പ്രാണായാമത്തിലൂടെ ഒരു വ്യക്തിക്ക് സാധ്യമാകുന്നു. അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഒരു വ്യക്തിക്ക് ഒരു 5-10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ മെഡിറ്റേഷനിലൂടെയും ഒരാൾക്ക് അയാളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിക്കാനും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ കൂട്ടിക്കൊണ്ടുവരാനും ഒക്കെ സാധിക്കും. മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുകയും അല്ലെങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്നൊന്നും ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. വളരെ ലളിതമായ രീതിയിൽ ഏത് വ്യക്തിക്കും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഒന്ന്, നമ്മളെന്നും കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ അതിനുവേണ്ടി കണ്ടുപിടിക്കുക. നമ്മളുടെ വീടിൻ്റെ ഏത് മുറിയിലാണോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ദിവസവും അവിടെ തന്നെ ചെയ്യാനായിട്ടും ഏത് ഇരിപ്പിടമാണോ സെലക്ട് ചെയ്യുന്നത് ദിവസവും അതേ ഇരിപ്പിടം തന്നെ ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ
മറ്റ് ശബ്ദങ്ങളിലെ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാനും ശ്രദ്ധ പൂർണ്ണമായിട്ടും നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ കേന്ദ്രീകരിക്കാനായിട്ടും ഒരു വ്യക്തി ശ്രദ്ധിക്കണം. മറ്റ് ശരീര ചലനങ്ങളൊന്നുമില്ലാതെ ഒരു ഇരിപ്പിടത്തിൽ നിവർന്നിരുന്ന്, കണ്ണുകൾ അടച്ച് നിവർന്നിരുന്ന് ശ്വാസോച്ഛ്വാസം മാത്രം 5 മിനിറ്റ്

മുതൽ 10 മിനിറ്റ് വരെ ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് ഒരു മെഡിറ്റേഷന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതിലൂടെ നമുക്ക് നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിച്ചെടുക്കാനും ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിക്കാനും ഒക്കെ വളരെയധികം സഹായകമാണ് ഈ ഒരു ചെറിയ മെത്തേഡിലൂടെ എല്ലാവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിത്യവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പ്രാർത്ഥന പോലും പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലും ഒരു മെഡിറ്റേഷൻ ആയിട്ടാണ് യോഗയിൽ അഭിപ്രായപ്പെടുന്നത്. യോഗ ആസനങ്ങളൊക്കെ അഭ്യസിക്കുന്ന ഒരാള് അത് ഏത് ഓർഡറിലാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു കാര്യം കൂടെ നമുക്കിവിടെ ചെറുതായിട്ട് പറയാം. അതായത് ഒരു വ്യക്തി യോഗ ചെയ്യുന്നതിന് മുൻപ് യോഗാസനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ നമ്മുടെ ശരീരം വാമപ്പ് ചെയ്യണം. അപ്പോൾ വാമപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിനെ നമുക്ക് ലഘു വ്യായാമങ്ങൾ അല്ലെങ്കിൽ ലഘു ആസനാസം എന്നൊക്കെ യോഗയിൽ വിളിക്കും. അപ്പോൾ വാമപ്പ് എക്സസൈസുകൾ ചെയ്യുക. അതിനുശേഷം ചെറിയ തോതിലുള്ള സ്ട്രെച്ചിങ്ങുകൾ ചെയ്യുക. പിന്നീട് എഴുന്നേറ്റ് നിന്നിട്ട് സ്റ്റാൻഡിങ് അപ്പായിട്ടുള്ള യോഗാസനങ്ങളാണ് പിന്നീട് ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന യോഗകളൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നീട് മലർന്ന് കിടന്നിട്ടുള്ള സുപ്പൈൻ പോസ്ചറിലുള്ള യോഗാസനങ്ങൾ അഭ്യസിക്കുക. അതിനുശേഷം കമിഴ്ന്ന് കിടന്ന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് സാധിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള യോഗാസനങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ളൊക്കെ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ഇൻവേർട്ടഡ് യോഗാസ് അങ്ങനെയുള്ള ഇപ്പോൾ ശീർഷാസനം പോലെയുള്ള അങ്ങനെയുള്ള വ്യായാമങ്ങൾ അതിനുശേഷം അഭ്യസിക്കാവുന്നതാണ്. പിന്നീട് അഡ്വാൻസ്ഡ് യോഗാസ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ആസനാസൊക്കെ ഈ ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റിലാക്സ് ചെയ്യുക. പിന്നെ കഴിയാവുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 റൗണ്ട് സൂര്യ നമസ്കാരം ചെയ്യുന്നത് തൊട്ട് ഒരു 21 റൗണ്ടൊക്കെ ചെയ്യുന്നത് വളരെ ആരോഗ്യപ്രദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ ഹോൾ ബോഡിക്ക് അത് വളരെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ സൂര്യ നമസ്കാരങ്ങൾ ഈ ഒരു സമയത്ത് ആവശ്യമുള്ളവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഓരോ ആസനാസ് കഴിഞ്ഞിട്ടും ഒരു ചെറിയ റിലാക്സേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നിന്നുകൊണ്ടുള്ള യോഗയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിങ് റിലാക്സേഷൻ ഒരു ചെറിയ ഒരു 2-3 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇരുന്നിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സിറ്റിംഗ് റിലാക്സേഷൻ ഒരു 3 മിനിറ്റൊക്കെ ചെയ്യുക. അതുപോലെ കിടന്നിട്ടുള്ള യോഗാസനാസ് കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ശവാസനം പ്രാക്ടീസ് ചെയ്യുക. അതായത് കിടന്നുകൊണ്ടുള്ള റിലാക്സേഷൻ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ബ്രീത്തിങ് എല്ലാം നല്ല സാധാരണ നിലയിൽ എത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് പ്രാണായാമങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതായിട്ട് പറയുന്നത്. പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക. അതൊരു 10 മിനിറ്റെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ വളരെ നല്ലതാണ്. പ്രാണായാമത്തിന് ശേഷം നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു മെഡിറ്റേഷനോട് കൂടെ നമ്മുടെ ആ ഒരു യോഗ സെക്ഷൻ അല്ലെങ്കിൽ യോഗാസനാസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു രീതി എല്ലാ ദിവസവും ദിനചര്യയിൽ ആഡ് ചെയ്യുമ്പോൾ മെഡിറ്റേഷനോട് കൂടെ നമുക്ക് ആ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിത്യമായിട്ട് ഒരു വ്യക്തി യോഗ അഭ്യസിക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു വരേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ യോഗ ചെയ്തു തുടങ്ങാനുള്ള പ്രായം എന്ന് പറയുന്നത് 5 വയസ്സിന് മുകളിലുള്ള ഏത് കുട്ടികൾക്കും യോഗ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിന് പ്രായം ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ യോഗ പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അവർക്ക് അങ്ങനെ അടങ്ങിയിരുന്ന് ചെയ്യാനുള്ള ഒരു കഴിവ് വളരെ കുറവായിരിക്കും. മറ്റൊന്നെന്ന് പറയുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ പൊതുവേ അവർ ആക്റ്റീവായിരിക്കും. നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ച് വീണ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ അവർ കൈകാലുകളിട്ട് കളിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ കമിഴ്ന്ന് കിടക്കലും ഒരുവിധം എല്ലാ കുട്ടികളുടെ പല പോസ്ചേഴ്സും ആണ് നമ്മുടെ യോഗയിൽ യോഗാസനങ്ങളായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തു വരുന്നത്. അപ്പോൾ ഓൾറെഡി അതെല്ലാം ചെയ്യുന്ന കുട്ടികൾക്ക്, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും അത്രയും ആക്റ്റീവായ കുട്ടികൾക്കൊന്നും യോഗ സെപ്പറേറ്റ് ആയിട്ട് അഭ്യസിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ 5 വയസ്സിന് മുകളിലുള്ള ഏത് കുട്ടികൾക്കും യോഗാസനാസ് പഠിച്ചു തുടങ്ങാവുന്നതാണ്. നിത്യജീവിതത്തിൽ അതെന്നും പ്രാക്ടീസ് ചെയ്യാവുന്നതുമാണ്. പിന്നെ ഈ ടീനേജിലൊക്കെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടീനേജേഴ്സിനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില ആസനാസിൻ്റെ പേര് ഞാനിവിടെ പറയാം. പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നവർ, അത് അറിയുന്നവർക്ക് അത് വീട്ടിലൊക്കെ നിത്യവും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിലൊന്നാണ് താടാസനം എന്ന് പറയുന്നത്. പിന്നെ പാദഹസ്താസനം, ത്രികോണാസനം, സർവാംഗാസനം, മത്സ്യാസനം, പശ്ചിമോത്താസനം, പിന്നെ പ്രാണായാമങ്ങളിൽ ഉജ്ജായി പ്രാണായാമം, ഇങ്ങനെയുള്ളതൊക്കെ ടീനേജേഴ്സിന് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു യോഗാസനങ്ങളാണ്.
ഇനി സ്ത്രീകളുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മെൻസ്ട്രൽ ക്രാംസ് ഒക്കെ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരുപാട് പോസ്ചേഴ്സ് ഉണ്ട്. ടൈഗർ സ്ട്രെച്ച് എന്ന് പറയും, അതായത് വ്യാഘ്രാസനം, പിന്നെ ഹാഫ് വീൽ പോസ്, കന്ദരാസനം അല്ലെങ്കിൽ അർദ്ധചക്രാസനം എന്നൊക്കെ പറയുന്നത്, ഭുജംഗാസനം, ധനുരാസനം, ശലഭാസനം, പാദ ഉത്താനാസനം, അനുലോമ വിലോമ

പ്രാണായാമങ്ങൾ ഇതൊക്കെ നിത്യവും ചെയ്തു കഴിഞ്ഞാൽ മെൻസ്ട്രൽ ക്രാംപ്സ് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. സാധാരണ ചികിത്സയോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള യോഗാസനങ്ങൾ അഭ്യസിക്കുന്നത് മെൻസ്ട്രൽ ക്രാംപ്സ് ഒക്കെ കുറയാനായിട്ട് സ്ത്രീകളെ വളരെയധികം സഹായിക്കാറുണ്ട്. അതുപോലെ മെനോപോസിന് ശേഷം സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടും ജോയിന്റ് പെയിനും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ട് കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള യോഗാസനാസം എന്ന് പറയുന്നത് കന്ദരാസനം, പാദഹസ്താസനം, പർവ്വതാസനം, അതുപോലെ തന്നെ ഹാലാസനം, ഊഷ്ട്രാസനം, അതുപോലെ ശശകാസനം, പശ്ചിമോത്താസനം എന്നതൊക്കെയാണ്. അപ്പോൾ ഈ മെനോപോസിലൊക്കെ എത്തിയതിന് ശേഷം സ്ത്രീകൾ ഇങ്ങനെയുള്ള യോഗാസനാസൊക്കെ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഹോർമോണൽ റിലേറ്റഡ് ആയിട്ട് ശരീരത്തിലുണ്ടാകും അവസ്ഥകൾക്കും പിന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് വളരെയധികം സഹായകമായിരിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും കുട്ടികൾ ഉണ്ടാവാത്ത പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പെൽവിസിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് അവിടുത്തെ മസിലിൻ്റെ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്തിട്ട് അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ നല്ലപോലെ കൂടി കിട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പോസ്ചേഴ്സ് ഉണ്ട് ഇൻഫെർട്ടിലിറ്റിക്ക് സഹായിക്കുന്നത്. അപ്പോൾ ആ ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള യോഗാസനാസൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആവാറുണ്ട്, നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന ചില യോഗാ പോസസ് എന്ന് പറയുന്നത് ഒന്ന് ഭദ്രാസനം, പിന്നെ കന്ദാരാസനം, അർദ്ധഹാലാസനം, പത്മാസനം, അതുപോലെ ഭുജംഗാസനം എന്നതൊക്കെയാണ്. അപ്പോൾ ഇത്തരം യോഗാ പോസസ്സൊക്കെ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയിൽ നിന്ന് മാറി അവരുടെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്ത് ഒരുപാട് ഹെൽപ്ഫുള്ളായി കണ്ടുവരാറുണ്ട്. ചികിത്സയിലൊക്കെ ധാരാളമായിട്ട് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഒന്നാണ് യോഗ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. ഹോർമോണൽ ചേഞ്ചിനൊക്കെ വളരെയധികം സഹായിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് സ്ത്രീകളിലൊക്കെ പ്രത്യേകിച്ച് PCOD, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ യോഗ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് കണ്ടുവരാറുണ്ട്. ഈ ഒരു കൊറോണയുടെ കാലഘട്ടത്തിൽ ഏറ്റവും ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അതുപോലെ കൊറോണ വന്നതിന് ശേഷം ആളുകൾക്ക് കൂടുതലായിട്ട് ജോലിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നു. ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിലും അതുപോലെ തന്നെ കൊറോണ ബാധിക്കാത്ത ആളുകളായാൽ പോലും വീട്ടിലിരുന്ന് ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൊക്കെ മാനസിക പിരിമുറുക്കങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചില യോഗാസനങ്ങളുടെ പേര് ഞാൻ പറയാം. അപ്പോൾ ഇത് അറിയാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതെല്ലാം വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെയുള്ള യോഗാസനങ്ങൾ ഇതുവരെ അഭ്യസിക്കാത്തവരാണെങ്കിൽ ഏറ്റവും അടുത്ത ഒരു നല്ല ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടെ ഇതൊക്കെ പഠിച്ച് കഴിയാവുന്ന വിധം വീട്ടിൽ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെയധികം ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും ഒക്കെ. അപ്പോൾ സ്ട്രെസ് റിലീവിംഗ് ആയിട്ടുള്ള ചില യോഗാസനാസ്, ഈ യോഗാസനാസിനോടൊപ്പം തന്നെ പ്രാണായാമവും മെഡിറ്റേഷനും ആണ് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക്. അപ്പോൾ അതിൽ യോഗാസനാസിൽ എടുത്ത് പറയാവുന്നതെന്ന് പറയുന്നത് ഒന്ന് ഗരുഡാസനം, പിന്നെ ശീർഷാസനം, ബാലാസനം, ശവാസനം, അർദ്ധചന്ദ്രാസനം, സർവാംഗാസനം, വൃക്ഷാസനം, വിപരീതകരണി, അർദ്ധഹാലാസനം, പാദഹസ്താസനം, മത്സ്യാസനം, താടാസനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സൂര്യ നമസ്കാരം, സേതുബന്ധാസനം, ശശകാസനം, മാർജാരാസനം, ജാനു ശീർഷാസനം എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇത്തരം പോസ്റ്റേഴ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി അതുവഴി നമുക്ക് സ്ട്രെസ് റിലീഫ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പോസ്റ്റേഴ്സൊക്കെ നിത്യവും ചെയ്തു കഴിഞ്ഞാൽ സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. അതോടൊപ്പം തന്നെ പ്രാണായാമവും പിന്നെ മെഡിറ്റേഷനും ഒക്കെ ചെയ്യാനായിട്ടും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതൊക്കെ കൂടാതെ ഇതുപോലെ തന്നെ ഓരോ അസുഖങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കൊറോണയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ തന്നെ ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് പ്രമേഹ രോഗം എന്ന് പറയുന്നത്. പ്രമേഹ രോഗമുള്ള ആളുകൾക്ക് യോഗമുദ്രാസനവും സിദ്ധാസനവും ഹാലാസനവും ഉത്താന പാദാസനവും ശീർഷാസനവും അർദ്ധ മത്സ്യേന്ദ്രാസനവും ഒക്കെ നിത്യം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഇൻസുലിൻ്റെ അളവ് കൂടി ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായകമാണ്. അതുപോലെ തന്നെയാണ് ഹൈ BP എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് പ്രഷർ ഇതുപോലെ തന്നെ ഒരു ജീവിതശൈലി രോഗമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലും ഉത്താനാസനം, പശ്ചിമോത്താസനം, മയൂരാസനം, ശവാസനം, സേതുബന്ധാസനം തുടങ്ങിയ പോസ്റ്റേഴ്സിലൂടെ അവർക്ക് ആ ബ്ലഡ് പ്രഷറിൻ്റെ ആ ഒരു തോത് കുറച്ച് റിലാക്സേഷനിലേക്ക് എത്താനായിട്ട് വളരെയധികം സഹായിക്കാറുണ്ട്. മറ്റൊരു ജീവിതശൈലി രോഗം എന്ന് പറയുന്നതും അലർജി കൊണ്ടും അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ കൊറോണയുടെ അവസ്ഥയിലും ഒക്കെ ആസ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വളരെയധികം സഹായിക്കുന്ന യോഗാസനാസ് ഉണ്ട്. അതിൽ ചിലതാണ് ഉത്താനാസനം, പത്മാസനം, മത്സ്യാസനം, ഊഷ്ട്രാസനം, ഭുജംഗാസനം, മകരാസനം, സേതുബന്ധാസനം എന്നിവയൊക്കെ.
പിന്നെ അർദ്ധ മത്സ്യേന്ദ്രാസനവും ഇങ്ങനെ

0: ഒരവസ്ഥയിൽ ആസ്മയുടെ അവസ്ഥയിലൊക്കെ വളരെയധികം സഹായകമായിട്ട് കണ്ടുവരാറുണ്ട്. ശുണ്ഡാലാസനം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പോസ്ചറുണ്ട്. ആനയുടെ തുമ്പിക്കൈ പോലെ ചെയ്യുന്ന ഒരു പോസ്ചറാണ് അത് ശുണ്ഡാലാസനം എന്ന് പറയുന്നത്. അത്തരം ആസനാസൊക്കെ ചെയ്യുന്നത് ഈ ബ്രീത്തിങ് കപ്പാസിറ്റിയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് ആസ്മയിലൊക്കെ. ആസ്മയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള യോഗ ട്രെയിനറുടെ സഹായത്തോടു കൂടിയും ഡോക്ടറുടെ സഹായത്തോടു കൂടിയൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രാണായാമവും മെഡിറ്റേഷനും യോഗാസനാസൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആസ്മ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നൊക്കെ വളരെയധികം നമുക്ക് രോഗവിമുക്തി നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും യോഗയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. COVID-19 മഹാമാരിയുടെ കാലഘട്ടത്തിൽ ദിവസവും ഒരു അരമണിക്കൂർ നേരമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെയുള്ള യോഗാസനങ്ങളും പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു വ്യായാമം ചെയ്യുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലൂടെ നമുക്ക് നമ്മുടെ ഓക്സിജൻ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടുവരാനും നല്ല ഒരു രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കാനും നല്ല ഒരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്റർനാഷണൽ യോഗ ഡേയുടെ ആശംസകൾ നേർന്നുകൊണ്ട് റേഡിയോ കൊച്ചി 90 FM-ൽ എന്നെ ഇത്രയും നേരം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറയുന്നു. നമസ്കാരം.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് റേഡിയോ കൊച്ചി 90 FM-ൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. യോഗയും സന്തുലിതമായ ജീവിതവും. ശ്രോതാക്കളോട് സംസാരിച്ചത് യോഗ ഇൻസ്ട്രക്ടറും ആയുർവേദ ഡോക്ടറുമായ ഡോക്ടർ അഞ്ജന അർജുൻ.

下面。

ചകരക ചീച്ചാച്ചോ ചക്കലോരം കണ്ടോ വണ്ടോ ലകരകട്ടം അക്കോ ടക്കോ ഇടികിടി ഇടിഗോ ഇടിപായ് വിടിപായ് ചിക്കി ചക്കച്ചോ ഗിലിഗിലിമൽ സുലുസുലുമൽ മകനക ഹുക്കുബുക്കുറി ടുക്കുബുക്കുറി ചകലക ബിക്കോ ചിക്കോ സിലി സിലി സിലിഗോ ബകരദും ചകരദും ചിക്കി ചക്കച്ചോ.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ചാച്ചിക്കോ.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച്

0: ചന്ദ്രനിലെത്തിക്കാൻ.
1: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
2: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
1: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: മധുർ സംഗീത്, ബംഗാളി സംഗീതത്തിന്റെ മാസ്മരികത അനുഭവിച്ചറിയാം.
2: റേഡിയോ കൊച്ചിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ കൃഷ്ണകുമാർ. കേരള ജനതയെ പോലെ തന്നെ കലയ്ക്കും സാംസ്കാരിക പൈതൃകങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകി വരുന്നവരാണ് ബംഗാളി ജനസമൂഹം.

1893 ഷിക്കാഗോ നഗരത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ലോക സർവമത സമ്മേളനത്തിൽ തന്റെ മാസ്മരികവും ആധ്യാത്മികത തുളുമ്പുന്നതുമായ അഭിസംബോധനയിലൂടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ അത്യുത്കൃഷ്ടമായ സമഭാവനയുടെ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ തേജസ്വിയായ യുവ ആചാര്യൻ സ്വാമി വിവേകാനന്ദൻ പിറന്നു വീണതും ബംഗാളിന്റെ മടിത്തട്ടിൽ. ഗീതാഞ്ജലി എന്ന തന്റെ കവിതാ സമാഹാരത്തിലൂടെ ലോക ജനതയുടെ കവിഹൃദയങ്ങൾ സ്പർശിച്ച സാഹിത്യത്തിലെ നൊബേൽ സമ്മാനം സ്വന്തമാക്കിയ മഹാനായ അതുല്യ പ്രതിഭ ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ ജന്മം കൊണ്ടത് ബംഗാളിന്റെ കലാപൈതൃകം തുളുമ്പുന്ന മണ്ണിൽ. അഭ്രപാളികളിൽ പതേർപാഞ്ജലി എന്ന തന്റെ ആദ്യത്തെ ചിത്രത്തിലൂടെ തന്നെ ബംഗാളി ജനതയുടെ ജീവിതത്തിന്റെ പച്ചയായ നേർക്കാഴ്ചകൾ അവിസ്മരണീയമായ ഫ്രെയിമുകളിലൂടെ ജീവൻ കൊടുത്ത

0: നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരുപാട് ഈണങ്ങൾ നമുക്ക് സമ്മാനിച്ച സലിൽ ദാ എന്ന സലിൽ ചൗധരി. ഇദ്ദേഹവും ബംഗാളിൻ്റെ സ്വന്തം. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഈ സംഗീത ദിനത്തിൽ നമുക്ക് കുറച്ച് പഴയകാല ബംഗാളി ഗാനങ്ങൾക്ക് കാതോർക്കാം, എന്നും ഓർമ്മിക്കാൻ.
1: റേഡിയോ കൊച്ചി 90 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പഴയകാല ബംഗാളി ഭാഷയിലുള്ള ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ടാനിയ ലൂവിസ്. നമുക്ക് ആദ്യത്തെ ഗാനത്തിലേക്ക് പോകാം. ഈ ഗാനം എഴുതിയത് പ്രോബിർ മുസുന്ദരാണ്. ഈ ഗാനം ആലപിച്ചത് നിർമ്മലാ മിശ്ര.

മധുർ സംഗീത്. ബംഗാളി സംഗീതത്തിന്റെ മാസ്മരികത അനുഭവിച്ചറിയാം. കിഷോർ കുമാർ ഈണം നൽകി ആലപിച്ച ഗാനമാണിനി. രചന ശിബ്ദാസ് ബാനർജി.

മധുർ സംഗീത്. ബംഗാളി സംഗീതത്തിന്റെ മാസ്മരികത അനുഭവിച്ചറിയാം. അടുത്ത ഗാനം ലതാ മങ്കേഷ്കർ പാടിയതാണ്. ഈ വരികൾ എഴുതി ഈണമിട്ടത് സലിൽ ചൗധരി.

റേഡിയോ കൊച്ചി 90 FM-ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പഴയകാല ബംഗാളി ചലച്ചിത്രങ്ങളിലെ ശ്രുതിമധുരമായ ചില പാട്ടുകളാണ്. അടുത്ത ഗാനം പുലക് ബാനർജി എഴുതി ഹേമന്ത മുഖർജി ഈണം നൽകി ആലപിച്ചിരിക്കുന്നു.

മധുർ സംഗീത്. ബംഗാളി സംഗീതത്തിന്റെ മാസ്മരികത അനുഭവിച്ചറിയാം. അടുത്ത ഗാനം ധനഞ്ജയ് ഭട്ടാചാര്യ പാടിയത്. സുധിൻ ദാസ് ഗുപ്തയാണ് ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും.

മധുർ സംഗീത്. ബംഗാളി സംഗീതത്തിന്റെ മാസ്മരികത അനുഭവിച്ചറിയാം. പ്രണബ് റോയ് എഴുതി, നചിക്കേത ഘോഷ് ഈണം നൽകി, ഗീതാ ദത്ത ആലപിച്ച അതിമനോഹരമായൊരു ഗാനമിതാ.

മധുർ സംഗീത് ബംഗാളി സംഗീതത്തിന്റെ മാസ്മരികത അനുഭവിച്ചറിയാം. റേഡിയോ കൊച്ചി 90 FM-ൽ നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഒരു പിടി ശ്രുതിമധുരങ്ങളായ പഴയ ബംഗാളി ചലച്ചിത്ര ഗാനങ്ങളാണ്. ഏവർക്കും ഇത് ഹൃദ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ പരിപാടിയുടെ നിർവഹണ സഹായം കൃഷ്ണകുമാർ. ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ശുദ്ധസംഗീതത്തിന്റെ അനുഭവം പകർന്നു നൽകുന്ന ഒരുപാട് പരിപാടികൾ റേഡിയോ കൊച്ചി 90 FM-ൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നുണ്ട്. കാത്തിരിക്കുക. നന്ദി. നമസ്കാരം.

കാമിദാത്ത വിതരണ വിഗുണചരണ കാവ്യന ലകാലങ്കാര ഭരണ കാമിദാത്ത വിതരണ വിഗുണചരണ കാവ്യന ലകാലങ്കാര ഭരണ ഭൂമി ജലഗ്നിവായു ഗഗനകിരണ ബോധരൂപ നിത്യാനന്ദ കരിസ ദിഗമപനി പപമ മരിതി സരിസ സരിഗമ പനി പപമ മരിതി സരിസ മഗമ പനി പമഗ മരിതി സനി സരിഗമ പഗമ പസാനി പമരിതി സരി സരി പസാനി പമരി പമരിതി സരിഗമ പസനി സരി സരി പമരിസ നിസ സനി നി പപമ മരിതി സനി സരി സമഗ

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾ

നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.